ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ടു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിനെ വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത്, വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ച് കുറേയേറെ ആയപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവ്വം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത്, അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ്.

0: മനുഷ്യനുള്ളത് എന്നോർക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. ഒരു ദിവസത്തെ നന്നായി നോക്കുക. ഇന്നത്തെ ദിവസമാണ് പ്രധാനം. ഇന്നലെ എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. നാളെ എന്നത് അതൊരമൂർത്തമായ പ്രതീക്ഷ മാത്രമാണ്. നന്നായി ജീവിക്കാൻ കഴിയുന്ന ഇന്ന് ഇന്നലകളെ സന്തോഷകരമായ സ്വപ്നങ്ങളാക്കി തീർക്കുന്നു. നാളകളെ പ്രത്യാശയുടെ പ്രസാദകമായ പ്രതീക്ഷകളാക്കി മാറ്റുന്നു. അർത്ഥസമ്പുഷ്ടമായ ഈ വരികൾ കാളിദാസന്റേതാണ്. സല്യൂട്ടേഷൻ ഓഫ് ദി ഡോൺ എന്നാണ് കവിതയുടെ പേര്. കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ കവിത അമേരിക്കൻ ജനതയ്ക്ക് പ്രിയങ്കരമാണ്. അമേരിക്കയിലെ പല വീടുകളിലെയും പഠനമുറികളിൽ ഈ കവിതയുടെ ആംഗലേയ രൂപം അച്ചടിച്ച് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ശരിക്കും കഥാതന്തുവിൽ നിന്നൊക്കെ വിട്ട് കാളിദാസൻ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നതുപോലെയുള്ള വരികളാണ് ഇവ. ജീവിതത്തിന്റെ സർവവും അടങ്ങിയിരിക്കുന്നത് ഇന്നിലാണെന്ന് കാളിദാസൻ പറയുന്നു. വികാസത്തിന്റെ ആനന്ദം, കർമ്മം ചെയ്യുന്നതിലെ പ്രഭാവം, സൌന്ദര്യത്തിന്റെ ഉജ്ജ്വലത, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഊർജ തേജസ്സുകളെല്ലാം ഇന്നിലാണ് അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിന്റെ മർമ്മം എന്നത് ഇന്നിലാണ്. കാളിദാസന്റെ വരികളിലൂടെ കടന്നുപോകുമ്പോൾ അനുഭവപ്പെടുന്നത് ജീവിതമെന്നത് ഒരു റെക്കോർഡഡ് ബ്രോഡ്കാസ്റ്റിംഗ് അല്ല, പകരം അതൊരു തത്സമയ പ്രക്ഷേപണമാണ്. പക്ഷെ എന്തുകൊണ്ടോ പലർക്കും ജീവിതം ഒരു റെക്കോർഡഡ് പ്രക്ഷേപണമായിരിക്കുന്നു. ഇന്നലകളെ അവർ ഇന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രക്ഷേപണം മുടങ്ങുകയും ചെയ്യുന്നു. വീണ്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ജീവിതം ഒരു തത്സമയ പ്രക്ഷേപണമാണ്. പൂർണമായും ഇന്നിന്റേതാണ്, ഈ നിമിഷത്തിന്റേതാണ്. അതനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ജീവിതത്തെ ആസ്വദിക്കാനാവില്ല. അങ്ങനെ ഈ നിമിഷത്തിൽ പൂർണമായും ഭാഗമാകാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്നും വിമുക്തമാവുക എന്നത് തന്നെയാണ്. അതിനർത്ഥം പഴയതൊന്നും വേണ്ട എന്നല്ല, ആവശ്യമെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. നിങ്ങൾ എന്ത് കളഞ്ഞാലും അതെല്ലാം എടുത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തലച്ചോറിനുണ്ട്. തലച്ചോർ അത് ചെയ്തുകൊള്ളും. നിങ്ങൾ വെറുതെ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ടതില്ല. ഇന്നലകളിലുണ്ടായ മണ്ടത്തരങ്ങളെപ്പറ്റിയും നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും ആലോചിച്ച് നമ്മൾ ഇന്നുകളെ പാഴാക്കി കളയുന്നു. വിലയേറിയ ഈ ദിവസത്തിലെ ഒരു നിമിഷത്തെപ്പോലും വൃഥാവിലാക്കാതെ കർമ്മോജ്വലമായി ജീവിക്കുക എന്നതാണ് പ്രധാനമെന്ന് കാളിദാസ കവിത ഉദ്ഘോഷിക്കുന്നു. ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്നൊരു കാവ്യശകലമുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് ഉപേക്ഷിക്കുക. ഇപ്പോൾ ഈ നിമിഷം

0: ധന്യതയിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു എന്നും കവി. കാളിദാസന്റെ സല്യൂട്ടേഷൻ ഓഫ് ദ ഡോൺ എന്ന കവിത ആവർത്തനത്താൽ വിരസമാകുന്നില്ല, പ്രചോദനത്തിന്റെ പ്രകാശം പരത്തുന്നു. കൺതുറന്നു നോക്കുക, ഈ ദിനം എത്രമേൽ സാർത്ഥകം. ജീവിതം, ഇത് ജീവിതം, ഈ നിമിഷമാണെന്റെ ജീവിതം. ഇന്നലെ എന്നത് വെറുമൊരു കിനാവെങ്കിൽ നാളെയൊരു വിഭാവന മാത്രം. ഇന്നാണ് സത്യം, ഇന്നിന്റെ സത്യത്തിൽ വ്യാപരിക്കും ഞാൻ. സുപ്രഭാതമേ, നിനക്കു വന്ദനം. ഇന്നിനെ കർമ്മനിരതമാക്കൂ, ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ. ദുഃഖവും ആശങ്കകളും ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുകയില്ലെന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ ഇന്ന് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതന ആശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2-ാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയിൽ സ്വിസ് പ്രസിഡന്റ് പങ്കെടുക്കും. EFTA രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളിയാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയായ ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പുറമെ സൈനിക, ആണവ, ബഹിരാകാശ മേഖലകളിലെ സഹകരണവും നിലവിലുണ്ടെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം നിർഭാഗ്യകരമാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായും ഉക്രൈനുമായും ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കരിങ്കടലിലെ കപ്പൽ ഗതാഗത സുരക്ഷാ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അധ്യക്ഷത വഹിക്കുന്ന അദാലത്തിൽ മുതിർന്ന പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടുംബ പെൻഷൻകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുചോദ്യങ്ങളും അവയ്ക്ക് മറുപടികളും അടങ്ങിയ ലഘുപുസ്തകവും ചടങ്ങിൽ പുറത്തിറക്കും. 2017-ൽ പെൻഷൻ അദാലത്ത് ആരംഭിച്ചതു മുതൽ ഇതുവരെ നടന്ന 16 അദാലത്തുകളിലായി ലഭിച്ച ആകെ 28,797 പരാതികളിൽ 20,676 പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18-ന് ന്യൂഡൽഹിയിലാണ് ഇതിനു മുമ്പ് ചർച്ചകൾ നടന്നത്. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3-ന് ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയെക്കുറിച്ചാണ്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്ട് സംരംഭത്തിന് കീഴിൽ മിസോറാമിലെ ലുംഗ്ലേ ജില്ലയിൽ വാഴ കർഷകർ വാഴ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇതുവരെ ഏകദേശം 3,78,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കീഴിൽ വാഴകൃഷിയും വാഴപ്പഴം ഉപയോഗിച്ച് ചിപ്സ്, ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കാർഷിക സാധ്യതകൾ വിലയിരുത്തിയതിനും പ്രദേശത്ത് വാഴ നന്നായി വളരുമെന്ന് കണ്ടെത്തിയതിനും ശേഷം ഹോർട്ടികൾച്ചർ വകുപ്പുമായി ആലോചിച്ചാണ് ജില്ലാ ഭരണകൂടം വാഴപ്പഴം പദ്ധതിക്കായി ലുംഗ്ലേ ജില്ലയെ തിരഞ്ഞെടുത്തത്. 17 ഗ്രാമങ്ങളിൽ നിലവിൽ വാഴകൃഷി നടക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഴകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നതിന് വാഴപ്പഴം ഉപയോഗിച്ച് ജ്യൂസും ചിപ്സും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും ലുംഗ്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ നവനീത് മാൻ പറഞ്ഞു.
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള കലാ സാംസ്കാരിക അവബോധവും സർഗാത്മകതയും വളർത്തുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമയെ വിനോദമാധ്യമം എന്നതിലുപരിയായി കല, സംസ്കാരം, സാമൂഹിക ബോധം, സർഗാത്മകത, വിമർശനാത്മകത, ചിന്ത എന്നിവ വളർത്തുന്ന മാധ്യമമായി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10

പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വെച്ചാണ് ആന ഇടിമിന്നലേറ്റ് ചരിഞ്ഞത്. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത്. അണ്ടർ 18 3000 മീറ്റർ റേസ് വാക്ക്, അണ്ടർ 16 വിഭാഗങ്ങളുടെ ഹർഡിൽസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം സ്വന്തമാക്കി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ രണ്ടാം സ്ഥാനവും 72 പോയിന്റ് വീതം നേടി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും മൂന്നാം സ്ഥാനവും പങ്കിട്ടു. സമാപന സമ്മേളനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഏഴാമത് മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോതുരുത്തി ജേതാക്കളാക്കി. പാലിച്ചോൻ അച്ചാംതുരുത്തി രണ്ടാം സ്ഥാനവും അഴീക്കോടൻ അച്ചാംതുരുത്തി മൂന്നാം സ്ഥാനവും നേടി. 15 പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ അഴീക്കോടൻ അച്ചാംതുരുത്തിക്കാണ് ഒന്നാം സ്ഥാനം. വനിതകളുടെ വിഭാഗത്തിൽ കൃഷ്ണപിള്ളക്കാവും ചിറയ്ക്കാണ് ഒന്നാം സ്ഥാനം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന് നടക്കും. ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, തന്ത്രിമാരായ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, പുറത്തുനിന്നുള്ള തന്ത്രി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകൻ എന്നിവരാണ് അഭിമുഖം നടത്തുക. ആലപ്പുഴ എടത്വ ജംഗ്ഷനിൽ തീപിടുത്തത്തിൽ ചന്തയ്ക്ക് സമീപത്തെ 3 കടകൾ കത്തിനശിച്ചു. സമീപത്തെ മറ്റു കടകളിലേക്കും തീ പടർന്നു. ഇന്നലെ രാത്രി 8:45 സംഭവം. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. 17th പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടന്നേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അച്ചടി മലയാളത്തെ കുറിച്ച് കേൾക്കാം. അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ആഗോളതലത്തിൽ തന്നെ ഗതിവേഗം പകർന്ന സാങ്കേതിക വിദ്യയാണ് അച്ചടി. മലയാളത്തിലെ അച്ചുകൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ കടലാസിലേക്ക് പകർത്തുകയാണ് അതിന്റെ രീതി. വിദേശ മിഷണറിമാരാണ് കേരളത്തിൽ അച്ചടി വിദ്യ പരിചയപ്പെടുത്തിയത്. ഹെർമൻ ഗുണ്ടട്ട് കണ്ടുപിടിച്ച് നടപ്പിലാക്കിയ അച്ചടി വിദ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി അച്ചടി വിദ്യ നടപ്പിലായത് കൊല്ലം, കൊച്ചി, വൈപ്പിക്കോട്ട, അമ്പഴക്കാട് എന്നീ സ്ഥലങ്ങളിലാണെന്ന് കരുതപ്പെടുന്നു. കൊച്ചിയിലും വൈപ്പിക്കോട്ടയിലും ഉണ്ടായിരുന്ന അച്ചടി ശാലകളിൽ 50 കുറയാതെ പുസ്തകങ്ങൾ അച്ചടിച്ചിരിക്കുമെന്നും കരുതപ്പെടുന്നു. ഇന്ത്യൻ ലിപികളിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം എന്ന ബഹുമതി 1758 കൊല്ലത്ത് അച്ചടിച്ച ക്രിസ്തീയ വേദോപദേശത്തിനാണ്. അതായത് കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം കൊല്ലത്തുള്ള ദിവ്യരക്ഷകന്റെ കലാലയത്തിൽ 1578 ഒക്ടോബർ 20 അച്ചടിച്ചതെന്ന് അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ പുസ്തകം തമിഴ് ലിപിയിലുള്ളതാണ്. മലയാള ലിപികൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന സസ്യശാസ്ത്ര പുസ്തകത്തിലാണ്. മലയാള ലിപി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഹോർത്തൂസ് മലബാറിക്കൂസിനെ ഒരു മലയാള കൃതിയായി അംഗീകരിക്കാനാവില്ല. മലയാള ലിപികൾ മാത്രം ഉപയോഗിച്ച് ആദ്യം ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത് 1772. ക്ലമന്റ് പാതിരി എഴുതിയ സംക്ഷേപ വേദാർത്ഥം എന്ന പുസ്തകം. റോമിൽ പോയി മലയാള ലിപികൾ ചതുരവടിവിൽ കൊത്തിയുണ്ടാക്കിക്കൊണ്ടുവന്നാണ് ക്ലമന്റ് സംക്ഷേപ വേദാർത്ഥം അച്ചടിച്ചത്. മലയാളത്തിലെ 51 മൗലിക അക്ഷരങ്ങൾ അച്ചടിക്കാൻ 1128 അച്ചുകൾ നിർമ്മിക്കേണ്ടി വന്നു. എന്നാൽ ചതുരവടിവിലുള്ള അച്ചുകളെല്ലാം ഉപേക്ഷിച്ച് ഗതിശൈലിയിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കി അച്ചടിയിൽ വിപ്ലവമുണ്ടാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ഒന്നാമത്തെ മാസികയായ രാജ്യസമാചാരം 1847 ജൂണിൽ ആദ്യമായി അച്ചടിച്ചത് ഇല്ലിക്കുന്നിലെ അച്ചുകൂടത്തിലാണ്. 1853 മാർത്താണ്ഡവർമ്മ മുൻകൈയെടുത്ത് തിരുവനന്തപുരത്ത് കേരളവിലാസം എന്ന പേരിൽ ഒരച്ചുകൂടം സ്ഥാപിച്ചു. ഇതിന്റെ ആവിർഭാവത്തോടെയാണ് മലയാളിയുടെ പ്രസിദ്ധീകരണ ചരിത്രം ആരംഭിക്കുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ സാഹിത്യ മാസികയായ വിദ്യാവിലാസിനിയും പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രവും അച്ചടിമഷി പുരണ്ടത് ഇവിടെ നിന്നാണ്. അച്ചടി വ്യവസായം മലയാളത്തിൽ വളർന്നു വികസിച്ചു. ഏറ്റവും ആധുനികമായ അച്ചടി യന്ത്രങ്ങളും സമ്പ്രദായങ്ങളും നിലവിൽ വന്നു. പുതിയ കാലഘട്ടത്തിലെ പ്രസിദ്ധീകരണ രംഗത്തെ നവപ്രവണതകളായ ഇ ബുക്ക്, ഇ റീഡർ, ഇ പബ്ലിഷിംഗ് എന്നിവയും നമുക്ക് വളരെ പരിചിതമായി തീർന്നു.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരുറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്വിസ് പ്രസിഡന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തും. വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വിസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സന്ദർശിക്കും. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച.

0: strong attraction for a country like India to reach out and develop its relationship.
1: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017-ലാണ് അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലാണ് ദൌത്യം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അനുച്ഛേദം 370നെക്കുറിച്ചാണ് ഇന്ന്.
2: 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ഡിസംബറിൽ സുപ്രീംകോടതി ഈ നടപടികളുടെ ഭരണഘടനാപരമായ സാധുത ശരിവയ്ക്കുകയും ആർട്ടിക്കിൾ 370 താൽക്കാലിക വ്യവസ്ഥയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 2024 മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ സമാധാനവും സാധാരണ നിലയും തിരിച്ചെത്തിയതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും ഇന്ന് നടക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂണിലെ ഇടക്കാല കരാറിലെ 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും തുടർന്ന് എണ്ണവില കുത്തനെ കുറയുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന് തിരശീല വീണു. 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ഔദ്യോഗികമായി ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം നീരു ധണ്ട സമാപന ചടങ്ങിൽ ദേശീയ പതാകയേന്തി. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 4-ാം സ്ഥാനത്തെത്തി. പാലക്കാട് ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീട ജേതാക്കൾ. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2-ാം സ്ഥാനം നേടി. 72 പോയിന്റ് വീതം ലഭിച്ച അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3-ാം സ്ഥാനം പങ്കിട്ടു. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി എറണാകുളം ജില്ലയിലെ കീഴ്മാടിനെ പ്രഖ്യാപിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എംപി പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: പൊതുസ്ഥലത്തെ പുകവലി തടയൽ, വിദ്യാലയങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 200 രൂപ വീതം പിഴ ഈടാക്കി കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ഹരിത കർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. എക്സൈസുമായി ചേർന്ന് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.

ഉത്തർപ്രദേശിലെ ഗോമതി നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലക്നൌ ജില്ലാ ഭരണകൂടം. ലക്നൌ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ബോട്ടുകൾ വഴി വീടുകളിലെത്തി ദുരിതാശ്വാസ കിറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. രണ്ട് ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്ന് ലോക അധ്യാപക ദിനം. അധ്യാപകരുടെ പദവി സംബന്ധിച്ച് 1966 ഐഎൽഒ യുനെസ്കോ ശുപാർശയുടെ 60 വർഷം അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൂപ്പർ ഇന്റലിജൻസ് ഫോഴ്സ് എന്ന പേരിൽ ദൌത്യസേന രൂപീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജെ ക്ലേട്ടൺ നയിക്കുന്ന സംഘത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലെടുക്ക അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവമുണ്ടാകുന്ന നിമിഷം അവളുടെ ശരീരത്തിൽ ഒരു പുതിയ ജൈവ അധ്യായം ആരംഭിക്കുകയാണ്. പക്ഷെ പല സമൂഹങ്ങളിലും ആ നിമിഷത്തെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ സ്വീകരിക്കുന്നതിന് മുൻപ് ഭയത്തിന്റെ ഭാഷയിൽ വിശദീകരിച്ചു. അത് അശുദ്ധിയാണ്, ആ ദിവസങ്ങളിൽ തുടരുത്, അടുക്കളയിൽ കയറരുത്, ക്ഷേത്രത്തിൽ പോകരുത്, ചില വസ്തുക്കൾ തുടരുത്, ഇത് മറ്റുള്ളവർ അറിയരുത്. ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയെ ചുറ്റിപ്പറ്റി മനുഷ്യൻ നിർമ്മിച്ചെടുത്ത വിലക്കുകളുടെ നീണ്ട പട്ടിക. അതേസമയം ശാസ്ത്രം പറയുന്നത് അതിശയകരമായി ലളിതമാണ്. ആർത്തവം സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയാണ്. അത് പാപമല്ല, അശുദ്ധിയല്ല, ശാപമല്ല, ആത്മീയ പരാജയമല്ല, സ്ത്രീയുടെ ശരീരം കുറഞ്ഞ അവസ്ഥയിലാകുന്നതിന്റെ അടയാളവുമല്ല. ഗർഭധാരണം സംഭവിക്കാത്ത ഒരു മാസചക്രത്തിൽ ഗർഭാശയത്തിന്റെ ഉള്ളിലെ പാളിയായ എൻഡോമെട്രിയം വിഘടിച്ച് രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ആർത്തവം. ഹോർമോണുകളുടെ സങ്കീർണമായ നിയന്ത്രണത്തിൽ നടക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ശാരീരിക പ്രവർത്തനം. അതിൽ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നില്ല, ശരീരം റേഡിയോ ആക്റ്റീവ് ആകുന്നില്ല, സ്ത്രീയിൽ നിന്ന് ഏതെങ്കിലും നെഗറ്റീവ് എനർജി പുറത്തേക്ക് ഒഴുകുന്നില്ല, അവൾ മറ്റൊരാളെ അശുദ്ധമാക്കുന്നില്ല, ഒരു പാത്രം തൊട്ടതുകൊണ്ട് ഭക്ഷണം വിഷമാകുന്നില്ല, ഒരു മേശയിൽ ഇരുന്നതുകൊണ്ട് അതിന്റെ ശുദ്ധി നഷ്ടപ്പെടുന്നില്ല, ഒരു കുട്ടിയെ എടുത്തതുകൊണ്ട് കുട്ടിക്കെന്തെങ്കിലും ദോഷം സംഭവിക്കുന്നില്ല, ഒരു പുസ്തകം തൊട്ടതുകൊണ്ട് അതിന്റെ അറിവ് കുറയുന്നില്ല. ശരീരം അതിന്റെ സ്വാഭാവിക ജൈവ പ്രവർത്തനം നടത്തുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്വാഭാവിക പ്രക്രിയയെ ചുറ്റിപ്പറ്റി ഇത്രയും ഭയം? മനുഷ്യ സമൂഹങ്ങളുടെ ചരിത്രത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് പലപ്പോഴും ശാസ്ത്രത്തിൽ നിന്നല്ല, വിശ്വാസങ്ങളിൽ നിന്നാണ് വന്നത്. പ്രത്യേകിച്ച് സ്ത്രീ ശരീരം, പ്രജനനം, ഗർഭം, പ്രസവം, ആർത്തവം, ലൈംഗികത, മുലയൂട്ടൽ, ഇവയെല്ലാം ശരീരശാസ്ത്രത്തിന്റെ വിഷയങ്ങളായിരിക്കുമ്പോഴും പല കാലങ്ങളിലും അവയെ ചുറ്റിപ്പറ്റി വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും ആശയങ്ങൾ വളർന്നു. അങ്ങനെ ശരീരം ഒരു ജൈവ യാഥാർത്ഥ്യം മാത്രമല്ലാതായി, അത് സാമൂഹിക നിയന്ത്രണത്തിന്റെ ഒരു പ്രദേശമായി മാറി. ആർത്തവമുള്ള സ്ത്രീക്ക് എവിടെ പോകാം, ആരെ തൊടാം, എവിടെ ഇരിക്കാം, എന്ത് പാചകം ചെയ്യാം, എന്ത് കഴിക്കാം, എന്ത് ധരിക്കാം, ആരോട് പറയാം, ആരോട് പറയരുത്, ഇങ്ങനെ ഒരു ജൈവ പ്രക്രിയയെ ചുറ്റിപ്പറ്റി സാമൂഹിക നിയമങ്ങൾ പിറന്നു. പ്രശ്നം നിയമങ്ങൾ ഉണ്ടായതിൽ മാത്രമല്ല, അവയ്ക്ക് ശാസ്ത്രീയ അടിത്തറ ഉണ്ടെന്ന് അവകാശപ്പെടുന്നതിലാണ്. ഒരു സ്ത്രീക്ക് ആർത്തവം വന്നിരിക്കുന്നു. അവൾ അടുക്കളയിൽ കയറി, അവൾ ഭക്ഷണം പാകം ചെയ്തു. അപ്പോൾ ഭക്ഷണം എന്തുകൊണ്ട് കേടാകണം? അവളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആർത്തവരക്തം ചില സൂക്ഷ്മാണുക്കളെ വഹിക്കാമെന്നത് മറ്റു ശരീരദ്രവങ്ങളെ പോലെ സാധ്യമാണ്. അതിനാൽ സാധാരണ ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. എന്നാൽ അതുകൊണ്ട് ആർത്തവമുള്ള സ്ത്രീ അശുദ്ധയാണ് എന്നോ അവൾ പാചകം ചെയ്ത ഭക്ഷണം സ്വാഭാവികമായി കേടാകുമെന്നോ പറയാൻ ശാസ്ത്രീയ അടിസ്ഥാനമില്ല. ആർത്തവം ശുചിത്വത്തിന്റെ പ്രശ്നമല്ല, ആർത്തവ ശുചിത്വത്തിന്റെ പ്രശ്നമാണ്. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിക്ക് ആർത്തവമുണ്ടെന്നത് അവൾ വൃത്തിഹീനയാണെന്നല്ല, പക്ഷെ ആർത്തവ സമയത്ത് ശരിയായ ശുചിത്വ സൗകര്യങ്ങൾ ലഭിക്കണം, ശുദ്ധജലം വേണം, ശരിയായ മെൻസ്ട്രൽ പ്രോഡക്ട്സ് വേണം, അവ മാറ്റാനുള്ള സ്വകാര്യവും സുരക്ഷിതവുമായ ഇടം വേണം, ശരിയായ ഡിസ്പോസൽ സംവിധാനം വേണം, വേദനയോ അമിത രക്തസ്രാവമോ ഉണ്ടെങ്കിൽ ആരോഗ്യ പരിചരണം ലഭിക്കണം. അശുദ്ധി ശരീരത്തിനല്ല, സൗകര്യങ്ങളുടെ അഭാവത്തിലാണ്. ആർത്തവ സമയത്ത് ചില സ്ത്രീകൾക്ക് ക്ഷീണം അനുഭവപ്പെടാം, ശരീരത്തിൽ ഊർജം കുറഞ്ഞതുപോലെ തോന്നാം, തളർച്ച, തലവേദന, വയറുവേദന, പുറം വേദന, മനോഭാവത്തിലെ മാറ്റങ്ങൾ, ഉറക്കത്തിലെ വ്യതിയാനം, ഇവയെല്ലാം ചിലർക്കുണ്ടാകാം. ഇവയ്ക്ക് ഒരേ ഒരു കാരണം മാത്രമില്ല, ആർത്തവ സമയത്ത് രക്തനഷ്ടം, പ്രത്യേകിച്ച് അമിതമായ ആർത്തവ രക്തസ്രാവം ഉണ്ടാകുന്നവരിൽ ഇരുമ്പിന്റെ കുറവിനും അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്കും കാരണമാകാം. അതുവഴി ക്ഷീണം, ബലഹീനത, തലക്കറക്കം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് ശരീരത്തിനാവശ്യമുള്ളത് ആത്മീയ ഊർജം തിരികെ കൊണ്ടുവരാനുള്ള മന്ത്രങ്ങളല്ല, ആവശ്യമായാൽ ഇരുമ്പും മറ്റ് പോഷകങ്ങളും ലഭിക്കുന്ന സമതുലിതമായ ആഹാരവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ സപ്ലിമെന്റേഷനുമാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ശാസ്ത്രീയ സൂക്ഷ്മതയുണ്ട്. ആർത്തവ സമയത്തെ എല്ലാ ക്ഷീണത്തിന്റെയും കാരണം അയൺ ഡെഫിഷ്യൻസി ആണെന്ന് പറയുന്നതും ശരിയല്ല. ഹോർമോൺ വ്യതിയാനങ്ങൾ, വേദന, ഉറക്കത്തിലെ മാറ്റങ്ങൾ,
പ്രീമെൻസ്ട്രൽ സിൻഡ്രോംസ്, ചിലരിൽ പ്രീമെൻസ്ട്രൽ ഡയസ്ഫോറിക് ഡിസോർഡർ തുടങ്ങിയ ഘടകങ്ങൾക്കും ശരീരമനസ്സിന്റെ അനുഭവങ്ങളിൽ പങ്കുണ്ടാകാം. അതിനാൽ ശരീരത്തിന്റെ പരാതിയെ ആത്മീയതയിലേക്ക് തള്ളിക്കളയാതെ ആരോഗ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നതാണ് ശാസ്ത്രീയ സമീപനം. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തുവരുന്ന രക്തത്തെ സമൂഹം പലപ്പോഴും ഭയത്തോടെയാണ് കാണുന്നത്. പക്ഷേ രക്തം സ്വയം അശുദ്ധമല്ല. പരിക്കേറ്റപ്പോൾ പുറത്തുവരുന്ന രക്തവും ശരീരത്തിന്റെ ഭാഗമാണ്. പ്രസവ സമയത്തെ രക്തവും ശരീരത്തിന്റെ ഭാഗമാണ്. ആർത്തവ രക്തവും ശരീരത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഘടനയും അളവും സാഹചര്യവും വ്യത്യസ്തമായിരിക്കാം. പക്ഷെ അതിനെ ഒരു നൈതിക വർഗീകരണത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഒരു ദ്രവത്തിന് പവിത്രമെന്നും അപവിത്രമെന്നും സ്വാഭാവികമായി ഒരു നൈതിക ഗുണമില്ല. അത് ശരീരശാസ്ത്രത്തിന്റെ വിഷയമാണ്. നമ്മുടെ സങ്കല്പങ്ങളാണ് അതിന് വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും അർത്ഥങ്ങൾ നൽകുന്നത്. ഇവിടെയാണ് മറ്റൊരു അപകടം തുടങ്ങുന്നത്. ഇന്ന് അന്ധവിശ്വാസങ്ങൾ എല്ലായ്പ്പോഴും പഴയ ഭാഷയിൽ മാത്രമല്ല വരുന്നത്. ചിലപ്പോൾ അവയ്ക്ക് പുതിയ വാക്കുകളാണ്. വൈബ്രേഷൻ, എനർജി, ക്വാണ്ടം, കോസ്മിക് ഫ്രീക്വൻസി, നെഗറ്റീവ് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇംപാക്ട്, സെല്ലുലാർ മെമ്മറി. ഇങ്ങനെ ചില ശാസ്ത്രീയ പദങ്ങൾ എടുത്ത് അവയ്ക്കിടയിൽ തികച്ചും തെളിവില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് അത് ശാസ്ത്രമാണെന്ന് തോന്നാം. പക്ഷെ ഒരു വാക്ക് ശാസ്ത്രീയമാണെന്നതുകൊണ്ട് അതിനോടൊപ്പം പറയുന്ന എല്ലാ വാദങ്ങളും ശാസ്ത്രീയമാകില്ല. ക്വാണ്ടം എന്ന വാക്ക് ചേർത്താൽ മന്ത്രവാദം ക്വാണ്ടം ഫിസിക്സ് ആകുന്നില്ല. എനർജി എന്ന് പറഞ്ഞാൽ അത് ഭൗതിക ശാസ്ത്രത്തിലെ എനർജി എന്ന അർത്ഥം സ്വീകരിക്കുന്നില്ല. ശാസ്ത്രമെന്നത് ശാസ്ത്രീയ പദങ്ങളുടെ ഒരു അലങ്കാര ശേഖരമല്ല. അത് തെളിവും പരിശോധനയും ആവർത്തിക്കാവുന്ന നിരീക്ഷണങ്ങളും യുക്തിസഹമായ വിശദീകരണങ്ങളും ഉൾപ്പെടുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് വ്യാജശാസ്ത്രത്തെ തിരിച്ചറിയാനുള്ള ആദ്യ പാഠം ഇതാണ്.

ശാസ്ത്രീയ പദം കേൾക്കുമ്പോൾ വിശ്വസിക്കരുത്, തെളിവ് ചോദിക്കുക. ക്വാണ്ടം ഫിസിക്സ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലങ്ങളിൽ ദ്രവ്യവും ഊർജവും എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള അതിഗൌരവമുള്ള ശാസ്ത്രമേഖലയാണ്. അത് മന്ത്രവാദത്തിനൊരു പുതിയ പേരല്ല. ക്വാണ്ടം എന്ന വാക്കുപയോഗിച്ച് ആർത്തവമുള്ള സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യേക തരംഗങ്ങൾ ഭക്ഷണത്തെ മാറ്റുന്നു എന്നതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം വളരെ ലളിതമാണ്, ഇതിന് തെളിവെവിടെ? ശാസ്ത്രം ചോദ്യം ചെയ്യപ്പെടുന്നതിനെ ഭയപ്പെടുന്നില്ല, അത് ചോദ്യം ചെയ്യപ്പെടാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വാദം ശരിയാണെങ്കിൽ അത് പരിശോധിക്കാം, തെറ്റാണെങ്കിൽ ഉപേക്ഷിക്കാം. അതാണ് ശാസ്ത്രത്തിന്റെ സൗന്ദര്യം. അന്ധവിശ്വാസത്തിന് ചോദ്യം ഇഷ്ടമല്ല, ശാസ്ത്രത്തിന് ചോദ്യം ആവശ്യമാണ്. ആർത്തവവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളുടെയും ചരിത്രം ഒരേപോലെയല്ല. ചില സംസ്കാരങ്ങളിൽ അവയ്ക്ക് വ്യത്യസ്ത സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലങ്ങളുണ്ട്. ചില മെൻസ്ട്രൽ പ്രാക്ടീസസ് വിശ്രമത്തിനോ സ്വകാര്യതയ്ക്കോ പ്രായോഗിക കാരണങ്ങൾക്കോ രൂപപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് എല്ലാ ആചാരങ്ങളെയും ഒരേ വാക്കിൽ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നത് ചരിത്രപരമായി ലളിതീകരണമാകും. പക്ഷെ ഒരു ആചാരം ഒരു സ്ത്രീയെ അശുദ്ധയായി പ്രഖ്യാപിക്കുകയും അവളുടെ സഞ്ചാരവും ഭക്ഷണവും സ്പർശവും സാമൂഹിക പങ്കാളിത്തവും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം അപ്പോൾ അതൊരു ആചാരം മാത്രമല്ല, അത് അധികാരമായി മാറുന്നു. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർ കൈവശം വയ്ക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യാം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നു. അവൾ എവിടെ നിൽക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നു. അവളുടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിന് അവൾ തന്നെ ലജ്ജിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ജൈവ പ്രക്രിയ സാമൂഹിക നിയന്ത്രണത്തിന്റെ ഉപകരണമായി മാറുന്നു. ഒരു പെൺകുട്ടി ആദ്യമായി ആർത്തവത്തെക്കുറിച്ച് കേൾക്കേണ്ടത് ഭയപ്പെടുത്തുന്ന ചൂള മൊഴികളിലൂടെയല്ല, അവൾക്ക് ശരീരത്തെക്കുറിച്ച് ശരിയായ അറിവ് ലഭിക്കണം. ഇത് നിന്റെ ശരീരത്തിൽ സംഭവിക്കാവുന്ന സ്വാഭാവികമായ മാറ്റമാണ് എന്ന് പറയണം. ആർത്തവം എന്താണ്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എത്ര ദിവസം സാധാരണയായി നീളാം, എന്തെല്ലാം ലക്ഷണങ്ങൾ സാധാരണമാണ്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, എങ്ങനെ മെൻസ്ട്രോൾ ഹൈജീൻ പാലിക്കാം, വേദന എങ്ങനെ കൈകാര്യം ചെയ്യാം, അമിതമായ രക്തസ്രാവം എപ്പോൾ ശ്രദ്ധിക്കണം, ഇവയെക്കുറിച്ച് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പഠിപ്പിക്കണം. കാരണം ആർത്തവ വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ മാത്രം വിഷയമല്ല. ഒരാൺകുട്ടി ആർത്തവത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ ഭാവിയിലെ ഒരു സുഹൃത്തിനെയോ സഹപ്രവർത്തകയെയോ പങ്കാളിയെയോ പരിഹസിക്കാതെ മനസ്സിലാക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അറിവ് ഒരു പെൺകുട്ടിയുടെ ഭയം കുറയ്ക്കുന്നതുപോലെ ഒരു ആൺകുട്ടിയുടെ അജ്ഞതയും കുറയ്ക്കുന്നു. സ്ത്രീകൾക്ക് ആർത്തവമുള്ളതിനാൽ അവർക്ക് വിശ്രമം ആവശ്യമാകാം, അത് ശരിയാണ്. വേദനയുണ്ടെങ്കിൽ വിശ്രമിക്കാം, ക്ഷീണമുണ്ടെങ്കിൽ കുറച്ചു സമയം കിടക്കാം, ആവശ്യമെങ്കിൽ ജോലിയിൽ സൗകര്യങ്ങൾ തേടാം. പക്ഷേ ഈ വിശ്രമം അവൾ അശുദ്ധയായതിനാലല്ല, അവളുടെ ശരീരത്തിന് അതിന്റെ ആവശ്യമുള്ളതിനാലാണ്. ഇവിടെ വ്യത്യാസം വളരെ പ്രധാനമാണ്. ഒരു സ്ത്രീക്ക് ആർത്തവമുള്ളപ്പോൾ അവളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല. അതേസമയം വേദനയുണ്ടെങ്കിൽ അവൾക്ക് നീ സ്ത്രീയല്ലേ സഹിക്കണം എന്ന് പറയേണ്ടതില്ല. സ്ത്രീ ശരീരത്തെ ഒരേ സമയം അശുദ്ധമെന്നും അതിജീവിക്കേണ്ട യന്ത്രമെന്നും കാണുന്ന രണ്ട് സമീപനങ്ങളും തെറ്റാണ്. അവൾക്ക് വേദനയുണ്ടെങ്കിൽ പരിചരണം വേണം, അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ സാധാരണ ജീവിതം തുടരാനുള്ള സ്വാതന്ത്ര്യം വേണം. ആർത്തവമുള്ള സ്ത്രീ ഭക്ഷണം ഉണ്ടാക്കരുത് എന്ന ധാരണയെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യവും പറയണം. ഭക്ഷണമുണ്ടാക്കുന്നത് സ്ത്രീയുടെ ജൈവപരമായ ഉത്തരവാദിത്വമല്ല. ആർത്തവമില്ലാത്ത സ്ത്രീ മാത്രം പാചകം ചെയ്യണമെന്നതും യുക്തിരഹിതമാണ്. ഭക്ഷണമുണ്ടാക്കുക എന്നത് ഒരു മനുഷ്യന്റെ കഴിവും കുടുംബത്തിന്റെ പങ്കിട്ട ഉത്തരവാദിത്വവുമാണ്. അതിനാൽ ആർത്തവത്തെക്കുറിച്ചുള്ള പുരോഗമനപരമായ സമീപനം സ്ത്രീയെ വീണ്ടും അടുക്കളയിലേക്ക് അയക്കുന്നതിൽ മാത്രം ഒതുങ്ങരുത്. അവൾക്ക് അടുക്കളയിൽ കയറണമെങ്കിൽ കയറാം, കയറാൻ താൽപ്പര്യമില്ലെങ്കിൽ കയറേണ്ടതില്ല. അവൾക്ക് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം, മറ്റുള്ളവർ പാചകം ചെയ്യാം. കാരണം സമത്വം എന്നത് ആർത്തവമുണ്ടെങ്കിലും സ്ത്രീ ജോലി ചെയ്യണം എന്നല്ല. ആർത്തവം അവളുടെ ജീവിതത്തിലെ ഒരു ജൈവ ഘടകമാണെന്ന കാരണത്താൽ അവളുടെ തീരുമാന സ്വാതന്ത്ര്യം നഷ്ടപ്പെടരുത് എന്നതാണ്. ആർത്തവമുള്ള സ്ത്രീ കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞിന് ദോഷമുണ്ടാകുമെന്ന ധാരണയ്ക്കും ശാസ്ത്രീയ അടിത്തറയില്ല. ഒരമ്മയ്ക്ക് ആർത്തവമുണ്ടായതുകൊണ്ട് അവൾക്ക് സ്വന്തം കുഞ്ഞിനെ തൊടാൻ പാടില്ലെന്ന ആശയം ശരീരശാസ്ത്രത്തെക്കാൾ സാമൂഹിക ഭയത്തിന്റെ പ്രതിഫലനമാണ്. മറിച്ച് ഒരു കുഞ്ഞിന് ആവശ്യമുള്ളത് സുരക്ഷിതമായ പരിചരണവും സ്നേഹവും ശുചിത്വവും ആരോഗ്യകരമായ അന്തരീക്ഷവുമാണ്. ആർത്തവം അതിന് തടസ്സമല്ല. ഒരമ്മയുടെ ശരീരം ഒരു കുഞ്ഞിന് പെട്ടെന്ന് അശുദ്ധിയുടെ ഉറവിടമാകുന്നില്ല. ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകളാണ് ചിലപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് അശുദ്ധിയുടെ ആശയം കടത്തിവിടുന്നത്.
ഒരു പെൺകുട്ടി തന്റെ ആദ്യ ആർത്തവം കാണുമ്പോൾ അവളുടെ ശരീരത്തെക്കുറിച്ച് അവൾ ആദ്യം പഠിക്കേണ്ട വാക്ക് ലജ്ജയായിരിക്കരുത്. അത് ഇത് സ്വാഭാവികമാണ്, നിന്റെ ശരീരം വളരുകയാണ്, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, വേദനയുണ്ടെങ്കിൽ പറയാം, നിനക്ക് ആവശ്യമായ സഹായം ചോദിക്കുന്നത് തെറ്റല്ല എന്നായിരിക്കണം. ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ലജ്ജിക്കുന്ന ഒരു സമൂഹം സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവിനെ ഇരുട്ടിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ശരീരത്തെക്കുറിച്ച് സംസാരിക്കാത്തിടത്ത് അന്ധവിശ്വാസങ്ങൾ വളരും, അറിവ് മറച്ചുവെക്കുന്നിടത്ത് ഭയം വളരും, ഭയം വളരുന്നിടത്ത് നിയന്ത്രണം വളരും. അതുകൊണ്ട് ആർത്തവ

വിദ്യാഭ്യാസം ഒരു ആരോഗ്യ വിഷയം മാത്രമല്ല, അതൊരു സാമൂഹിക നീതിയുടെ വിഷയവുമാണ്. ആരുടെയെങ്കിലും വ്യക്തിപരമായ വിശ്വാസത്തെ പരിഹസിക്കുകയല്ല ശാസ്ത്രബോധം. പക്ഷേ ഒരു വിശ്വാസം മറ്റൊരാളുടെ അവകാശങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം സമൂഹത്തിനുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കാൻ അവൾക്ക് പകരം മറ്റൊരാൾ അധികാരമേറ്റെടുക്കുമ്പോൾ ചോദ്യം ചെയ്യണം. ഒരു ആചാരം സ്ത്രീയെ അപമാനിക്കുമ്പോൾ ചോദ്യം ചെയ്യണം. ഒരു വിശ്വാസം ശാസ്ത്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കുമ്പോൾ തെളിവ് ചോദിക്കണം. ഒരു എനർജി സിദ്ധാന്തം ആരോഗ്യപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധന ആവശ്യപ്പെടണം. ശാസ്ത്രബോധം ആരുടെയെങ്കിലും വിശ്വാസത്തെ തകർക്കാനുള്ള ആയുധമല്ല, മനുഷ്യനെ തെറ്റായ അറിവിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു ബൌദ്ധിക പ്രതിരോധമാണ്. സ്ത്രീ ശരീരത്തെ നൂറ്റാണ്ടുകളായി രണ്ടറ്റങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. ഒരിടത്ത് അതിനെ ദൈവീകമാക്കി, മറ്റൊരിടത്ത് അശുദ്ധമാക്കി. പക്ഷെ സ്ത്രീയുടെ ശരീരം ഈ രണ്ടിനും മുമ്പിലുള്ള ഒന്നാണ്. അതൊരു മനുഷ്യ ശരീരമാണ്. അതിന് രക്തമുണ്ട്, ഹോർമോണുകളുണ്ട്, വേദനയുണ്ട്, സന്തോഷമുണ്ട്, ക്ഷീണമുണ്ട്, ശക്തിയുണ്ട്, ലൈംഗികതയുണ്ട്, പ്രജനന ശേഷിയും ഉണ്ടാകാം. പ്രജനനം തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള അവകാശവുമുണ്ട്. ആർത്തവവും ഉണ്ടാകാം. സമയം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൌരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെക്കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എടി, കഴിഞ്ഞ സിനിമയ്ക്ക് പോണ്ടേ? മറന്നോ?
2: ഇല്ല, മറന്നില്ല. വേണ്ട.
1: എന്ത് വേണ്ട?
2: സിനിമ.
1: ഏ, ഞാൻ വിട്ടു. ഞാൻ അവിടെ 100 പണിയുള്ള ഇട്ടെറിഞ്ഞിട്ട് ഓടി പോന്നിരിക്കുന്നു. എന്നിട്ടിപ്പോ ഒരു പിള്ളകളി.
2: അയ്യോ ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കാണാൻ കൊള്ളൂല.
1: കാണാൻ കൊള്ളൂല്ലേ?
2: കൊള്ളൂല. ഇപ്പൊ സിറ്റിയിലോടുന്ന ഒറ്റപ്പടവും കാണാൻ കൊള്ളൂല.
1: ഇവറ്റേക്ക് പിന്നെ എന്തിനാ മണപ്പിക്കാനാ കൊള്ളുക? ആര് പറഞ്ഞു നിന്നോട് വിശുദ്ധ സത്യം?
2: ആര് പറഞ്ഞു? കരുണ.
1: ഓ, അവളാ തീരുമാനിക്കുക.
2: ആ, അവൾ എല്ലാ സിനിമയും കാണും. അവള് പറഞ്ഞു ഇപ്പൊ ഓടുന്ന ഒറ്റപ്പടവും ഇപ്പൊ കുടുംബവും കാണാൻ കൊള്ളൂല, ഒറ്റയ്ക്കും കാണാൻ കൊള്ളൂല. ആ, പിന്നെ ചേട്ടന് ഇത് എവിടുത്തെ മണക്കൂസ്? രാവിലെ ഞാനൊരു തമാശക്ക് പറഞ്ഞത് കേറി ഇന്ന് സീരിയസ് ആയിട്ട് എടുത്തോ?
1: തീരുമാനങ്ങൾ മാറ്റി നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തിത്തരാം. സിനിമ കൊള്ളൂല്ലെങ്കിൽ ബീച്ചിൽ എവിടെയെങ്കിലും നിന്നെ ഞാൻ ഇന്ന് കൊണ്ടു നേടും. വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തോ.
2: എങ്കിലും ഒന്ന് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എവിടെ പോണോന്ന് ഇപ്പൊ തീരുമാനിക്കണ്ട.
1: ലാത്തിയൊക്കെ പിന്നെ, ആദ്യം നീ ഇറങ്ങാൻ റെഡിയായിക്കോ.
2: ശരി.
3: ഇതുകൊണ്ടിപ്പോ
1: അതുകൊണ്ടാകുന്ന ആയാ മതി. ഇത് തന്നെ അച്ഛനെ കൊടുത്തിട്ടല്ല, മയ്യ നടക്കുന്ന ആ കുട്ടിയെ കൊടുത്തിട്ടാ. അവളും എന്റെ അനിയത്തിയായി പോയില്ലേ. ഞാൻ പോട്ടെ.
3: എനിക്ക് എന്റെ ദൈന്യത പറയാൻ നീയേ ഉള്ളൂ.
1: അതിപ്പോഴല്ല ഓർക്കേണ്ടത്. 5 വയസ്സുള്ളൊരു കുട്ടിയുടെ പുറത്ത് 1 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ ഭാരം വെച്ച് കൊടുത്തിട്ട് രണ്ടാം കല്യാണം നടത്താൻ മുമ്പ് ആലോചിക്കണമായിരുന്നു. അന്ന് ആ പിള്ളേർക്ക് അവരുടെ ദൈന്യത പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയാൾ മുറ്റാത്ത ചിറകും വെച്ച് പറന്നൊരു കരയെടുത്തപ്പോ വിഷമം പറയാൻ എന്റെ അച്ഛൻ. അച്ഛൻ വെച്ചുള്ളത് എങ്ങനെയാ ചെല്ലട്ടെ, നേരെ ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. അയാൾ അവരെയെങ്കിലും നേരെ നോക്കണമായിരുന്നു. ഇതതുമില്ല.
2: ഓരോരുത്തർക്ക് ഓരോ ഫേറ്റ്.
1: ഇത് ഫേറ്റ് ഒന്നുമല്ലടി, ചോദിക്കാൻ ആളില്ലാതെ വന്നതുകൊണ്ടാ. ആൽക്കഹോളിക് ആയി കഴിഞ്ഞാ പിന്നെ ആര് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല.
2: അങ്ങനെ പറയുകയാണേൽ അച്ഛന്റെ ചുമതലയില്ലായ്മ കണ്ടിട്ടാവും ചേട്ടൻ ഇത്ര വലിയ റെസ്പോൺസിബിൾ ആയത്.
1: ആയിരിക്കും ഒരു പക്ഷേ.
2: ആ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ സാറിന് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അതിന് മുഴുവൻ കാരണക്കാരൻ അച്ഛനായിരിക്കും.
1: അവളൊരു അച്ഛന്റെ കുട്ടി.
2: ഞായറാഴ്ച നല്ല ദിവസവുമായിട്ട് രാവിലെ ഒരു വിഷയം കിട്ടിയത്.
1: കണ്ണു തുറച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ തുറച്ചു.
2: ഒരു കാർഡിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിൽ ചരമക്കാർഡ് അടിച്ചതിലെ ഒന്നെങ്കിലും
1: ആവാമായിരുന്നു. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നില്ല മാപ്പ്.
2: ഞാൻ ദിവസവും പത്രം നോക്കുക, പോസ്റ്റ്മാനെ കാക്കുക. എവിടെ?
1: ആ, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങ് ക്ഷമിച്ചേക്കണം. മരണ വീട്ടിലെ ടെൻഷനും ബോറും കാരണം ഒന്നും നടന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണുമെന്നും കരുതി.
2: എനിക്ക് ജോലിച്ചുമില്ല.
1: ഓർക്കില്ല?
2: ഓർക്കണ്ട, ഒന്നും ഓർക്കണ്ട, ആരും ഓർക്കണ്ട.
1: അവർ കൺട്രോളൻസ്.
3: ഞങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. തീരെ അറിഞ്ഞിട്ട് പോവുകയായിരുന്നു.
1: അതെ,
3: ദാറ്റ് യുവർ മദർ ഈസ് നോ മോർ.
1: അല്ല,
3: സീരിയസ് ആണെന്നേ അവർ അറിയിച്ചിരുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി മരിച്ചതിന് ശേഷമാണ് ടെലിഗ്രാം അടിച്ചത്.
1: ഷോക്ക്.
3: പേരെ ഇപ്പോഴാണോ അറിഞ്ഞത്? ദാറ്റ് വാസ് ടൂ മച്ച്. അതിനെങ്കിലും അറിയിക്കണമായിരുന്നു.
2: എന്തായിരുന്നു പെട്ടെന്ന്?
3: മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. തർജ്ജമ ചെയ്ത് വരുമ്പോ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തന്നെ. ഞാൻ ധരിച്ചത് ഈ ന്യൂസ് കേട്ടിട്ട് മീരെ ഉള്ളിൽ സന്തോഷിക്കുമെന്നായിരുന്നു. ഭാവിയിലൊരു അമ്മായിയമ്മ പോരിന്റെ സ്വല്ലം ഒഴിവാക്കുകയാണല്ലോ. ഒരു പെണ്ണിന് സന്തോഷിക്കാനുള്ള സ്കോപ്പൊക്കെ അതിലുണ്ട്.
2: അറിയില്ല എന്നെ, അമ്മയെ കണ്ടിട്ടില്ലാത്ത ഞാൻ ആ അമ്മയിൽ ഒരു അമ്മയെ കാണാനിരിക്കായിരുന്നു. നേരായിട്ട് കൊതിയായിരുന്നു.
3: സോറി സോറി സോറി. നേരായിട്ടും സോറി.

കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരും ഉണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കിയെടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോടൊന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും നിങ്ങളെ കൊന്നുകളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നതുകൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷേ ഇൻസൾട്ട് അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത് അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും,

ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലിപ്പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ലു പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടികൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം. വാട്സാപ്പ് ഗീതം, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം വാട്സാപ്പ് ഗീതത്തിലൂടെ.

0: நெஞ்சின் போய்.
1: വാട്സാപ്പ് ഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ഗായത്രി ആലപിച്ച

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു പഴശ്ശിരാജ. സംഭാഷണം നിർവഹിച്ചത് തിക്കോടിയനായിരുന്നു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ആർ കെ ശേഖർ ഈണം പകർന്നു. യേശുദാസ്, കെ എസ് ജോർജ്, മെഹബൂബ്, എസ് ജാനകി, പി സുശീല, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1964 ഓഗസ്റ്റ് 21 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, പ്രേംനസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, സത്യപാൽ, കോട്ടയം ചെല്ലപ്പൻ, ശങ്കരാടി, നെല്ലിക്കോട് ഭാസ്കരൻ, മണവാളൻ ജോസഫ്, ഡോക്ടർ ചന്ദ്രഗുപ്തൻ, നാണുക്കുട്ടൻ, വിൻസെന്റ് ചാക്കോ, ഗോപിനാഥ്, പൊന്നുമോൾ, ശ്രീദേവി, ബോമൻ കുഞ്ചാക്കോ എന്നിവർ അണിനിരുന്നു. ആർ കെ ശേഖർ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രമെന്ന സവിശേഷത പഴശ്ശിരാജയ്ക്കുണ്ട്. 12 പാട്ടുകളായിരുന്നു പഴശ്ശിരാജ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

രണ്ടു മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന വാശിയും കരച്ചിലും അവരുടെ സ്വഭാവ ദൂഷ്യമല്ല, മറിച്ച് മസ്തിഷ്ക വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടമാണ്. കുഞ്ഞുങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചു കരയുന്നത് കാണുമ്പോൾ അവരെല്ലാം അനുസരണയില്ലാത്തവരാണെന്ന് നാം വിചാരിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കരച്ചിൽ ഒരു സ്വഭാവ പ്രശ്നമല്ല, മറിച്ച് അവരുടെ തലച്ചോറിലെ ഒരു പ്രതിഭാസമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാനും യുക്തിപൂർവം ചിന്തിക്കാനും സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം ഈ പ്രായത്തിൽ വികസിച്ചു വരുന്നതേയുള്ളൂ. ഏകദേശം 4 വയസ്സാകുമ്പോൾ മാത്രമേ ഈ ഭാഗം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ഒരു ബിസ്ക്കറ്റ് പൊട്ടിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാത്രം കിട്ടാതെ വരുമ്പോഴോ ഉണ്ടാകുന്ന നിരാശയെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ശാരീരിക സംവിധാനങ്ങൾ കുഞ്ഞിന്റെ തലച്ചോറിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഈ അവസ്ഥയെ ഒരു ന്യൂറോളജിക്കൽ കൊടുങ്കാറ്റ എന്ന് വിശേഷിപ്പിക്കാം. കുഞ്ഞിന് തന്റെ വികാരങ്ങളെ തനിയെ നിയന്ത്രിക്കാനോ ശാന്തമാകാനോ സാധിക്കില്ല. അവർ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല ഈ കരച്ചിൽ, മറിച്ച് വൈകാരികമായി അവർ അമിതമായി തളർന്നുപോകുന്ന നിമിഷമാണത്. മാതാപിതാക്കൾ ഈ സത്യം തിരിച്ചറിയുന്നത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കും. കുഞ്ഞിനെ ശിക്ഷിക്കേണ്ട ഒരു സ്വഭാവ വൈകല്യമായല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് അവർക്ക് നിങ്ങളുടെ വൈകാരിക പിന്തുണ ആവശ്യമായ ഒരു നിമിഷമായിട്ടാണ് കാണേണ്ടത്. നിങ്ങളുടെ ശാന്തമായ സാന്നിധ്യമാണ് അവർക്കപ്പോൾ ഏറ്റവും വലിയ മരുന്ന്. കുട്ടി അനിയന്ത്രിതമായി കരയുമ്പോൾ മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ശാന്തരാകുക എന്നതാണ്. കുഞ്ഞിന് തനിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ആ ശാന്തത നിങ്ങളിൽ നിന്ന് അവർ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശാന്തമായി അവരുടെ കൂടെ നിൽക്കുമ്പോൾ കുഞ്ഞിന്റെ നാഡീവ്യൂഹം പതുക്കെ സാധാരണ നിലയിലേക്ക് വരും. ഇത്തരത്തിൽ ആവർത്തിച്ചു ലഭിക്കുന്ന ആശ്വാസമാണ് പിൽക്കാലത്ത് സ്വന്തം വികാരങ്ങളെ തനിയെ നിയന്ത്രിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. നിങ്ങളുടെ ഓരോ ശാന്തമായ ഇടപെടലും അവരുടെ തലച്ചോറിൽ സുസ്ഥിരമായ പുതിയ പാതകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ പേരിട്ടു വിളിക്കാൻ അവരെ പഠിപ്പിക്കുന്നത് വലിയൊരു മുൻകരുതലാണ്. കുട്ടി കരയുമ്പോഴല്ല, മറിച്ച് അവർ ശാന്തമായിരിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നിന്റെ കളിപ്പാട്ടം വീണുപോയപ്പോൾ നിനക്കൊരുപാട് സങ്കടമായി അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോ നിനക്ക് ദേഷ്യം വന്നോ? എന്നിങ്ങനെ ചോദിക്കുന്നത് വഴി തങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. ഈ വൈകാരിക ഭാഷ ഭാവിയിൽ കാര്യങ്ങളെ പക്വതയോടെ നേരിടാൻ അവരെ സഹായിക്കും. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് വികാരങ്ങളെ സംസ്കരിക്കാനുള്ള അവരുടെ ഉള്ളിലെ നിർമ്മാണ ഘടനയാണ്. ദിവസേനയുള്ള കൊച്ചുകൊച്ചു കാര്യങ്ങളിൽ കുട്ടികൾക്ക് ചില തിരഞ്ഞെടുപ്പുകൾ നൽകുന്നത് ഇത്തരം വാശികൾ കുറയ്ക്കാൻ സഹായിക്കും. നീലപാത്രം വേണോ അതോ ചുവന്ന പാത്രം വേണോ, ഈ പുസ്തകം വായിക്കണോ അതോ മറ്റേതാണോ ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തങ്ങൾക്കും എന്തൊക്കെയോ തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവർക്ക് തോന്നും. ഇത് അനാവശ്യമായ തർക്കങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. ഇത്തരം മാർഗങ്ങൾ വാശി പൂർണ്ണമായും ഇല്ലാതാക്കില്ലായിരിക്കാം, കാരണം തലച്ചോർ അതിന്റെ സ്വാഭാവികമായ വളർച്ച പൂർത്തിയാക്കാൻ സമയമെടുക്കും. എന്നാൽ പ്രകൃതിയുടെ ഈ നിയമത്തെ എതിർക്കുന്നതിന് പകരം അതിനോട് ചേർന്ന് നിൽക്കാൻ ഇത് മാതാപിതാക്കളെ സഹായിക്കും. കുട്ടികളുടെ ഈ കുസൃതികളും കരച്ചിലും അവരുടെ വളർച്ചയുടെ മനോഹരമായ അടയാളങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കുഞ്ഞിനെ നിശബ്ദനാക്കുന്നത് അവരുടെ തലച്ചോറിൽ ദോഷകരമായ മാറ്റങ്ങൾ വരുത്തിയേക്കാം. സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് മാത്രമേ പക്വതയുള്ള വ്യക്തികളായി മാറാൻ കഴിയൂ. മാതാപിതാക്കളുടെ ക്ഷമയും കരുതലുമാണ് അവരുടെ ലോകത്തെ ഏറ്റവും വലിയ സംരക്ഷണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ ഈ ചെറിയ ഇടപെടലുകളിലൂടെയാണ് തുടങ്ങുന്നത്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരോടൊപ്പം ശാന്തമായി നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ശാന്തത അവരുടെ ജീവിതകാലം മുഴുവൻ തുണയാകുന്ന ഒരു വലിയ കരുത്തായി മാറും. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഈ കൊച്ചു തർക്കങ്ങൾ നാളെ വലിയ നേട്ടങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ്. അവരുടെ ആത്മവിശ്വാസം തകർക്കാതെ തന്നെ നമുക്കവരെ

0: നടത്താം. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. ആ സ്നേഹം അവർക്ക് നിരുപാധികമായി നൽകാം.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മലയാളത്തിലെ നായികയുടെ പേരിൽ അറിയപ്പെടുന്ന സന്ദേശകാവ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മലയാളത്തിലെ നായികയുടെ പേരിൽ അറിയപ്പെടുന്ന സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ നീണ്ടുകിടക്കുന്ന പ്രകൃതിയുടെ അത്ഭുത ലോകമായ പശ്ചിമഘട്ടത്തിലേക്കാണ്. പശ്ചിമഘട്ടം കേവലം ഒരു മലനിരയല്ല, മറിച്ച് ജീവന്റെയും സംസ്കാരത്തിന്റെയും ഒരു കലവറയാണ്. ജീവന്റെ ഉറവിടമാണ് പശ്ചിമഘട്ടം എന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. പശ്ചിമഘട്ടം ഏകദേശം 1600 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ പ്രദേശങ്ങളിലൊന്നാണ്. ഇവിടെ കാണുന്ന സസ്യങ്ങളും ജീവികളും നദികളും മലകളും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഈ മലനിരകൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ നൽകുന്നതിനാൽ ഈ പ്രദേശത്ത് ധാരാളം നദികളും കാടുകളുമുണ്ട്. പശ്ചിമഘട്ടം നിരവധി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെയും സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താർ, വരയാട്, ഇന്ത്യനാന എന്നിവയെ ഇവിടെ കാണാം. കൂടാതെ നിരവധിയിനം പക്ഷികളും ഉഭയജീവികളും പാമ്പുകളും ഇവിടെയുണ്ട്. കാവേരി, ഗോദാവരി, കൃഷ്ണ, പെരിയാർ, ഭാരതപ്പുഴ തുടങ്ങിയ നദികളുടെ എല്ലാം ഉറവിടം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലെ വനങ്ങളും മലകളും പല ആദിവാസി വിഭാഗങ്ങളുടെയും വീടാണ്. അവരുടെ ജീവിതവും സംസ്കാരവും പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതിപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 2012 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി ഇവിടെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. പശ്ചിമഘട്ടം വെറുമൊരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. അവരുടെ കൃഷിയും ജീവിതരീതികളും ആചാരങ്ങളും ഈ മലനിരകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള നാടൻ പാട്ടുകളും കഥകളും പുരാണങ്ങളും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയുടെയും മനുഷ്യരുടെയും ഈ അത്ഭുത ലോകത്തെ നേരിൽ കണ്ടറിയാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ചിത്രത്തിൽ നിന്നും, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേ പച്ചൻ, ആലാപനം പി ജയചന്ദ്രനും സുജാത മോഹനും ചേർന്ന ഗാനം. ആവശ്യപ്പെട്ടത് പുനലാലു നിന്നും സുജ, രാജി എന്നിവർ.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടൂരിൽ നിന്നും പ്രകാശ്, താഹ എന്നിവർ. ഗാനം രചിച്ചത് എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം കെ എസ് ചിത്രയും സന്തോഷ് കേശവും ചേർന്നു.

വിദ്യാസാഗർ വശ്യസുന്ദരമായി ഈണം നൽകി ഹൃദ്യമാക്കിയ പാട്ടാണ് ഇനി ഇഷ്ടഗാനങ്ങളിൽ. ഗാനത്തിന് തൂലിക സമർപ്പിച്ചിരിക്കുന്നത് ഗിരീഷ് പതഞ്ചേരി. ആലാപനം പി ജയചന്ദ്രനും കെ ജെ ജീമോനും ചേർന്ന്. ചിത്രം ഗ്രാമഫോൺ. ഗാനം ആവശ്യപ്പെട്ടത് മൂഴിയിൽ നിന്നും രാജേഷ്.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മണ്ണറമൂട്ടിൽ നിന്നും കേശു, ശുഭ, സാഹിതി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ആര്യൻ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് കൈതപ്രം. ഈണ നൽകിയത് രഘുകുമാർ. ആലാപനം എം ജി ശ്രീകുമാറും സുജാത മോഹനും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം അഥർവം എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ ബി രചന നിർവഹിച്ച് ഇളയരാജ ഈണ നൽകിയ ഈ ഗാനത്തിന് കാതോർത്തിരിക്കുന്നത് അരുമാനൂരിൽ നിന്നും ഗോപകുമാർ. ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര.

രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്, ആലാപനം ഉണ്ണിമേനോനും കെ എസ് ചിത്രയും, ചിത്രം വഴിയോര കാഴ്ചകൾ, ഗാനം ആവശ്യപ്പെട്ടത് ചാങ്ങയിൽ നിന്നും അശോകൻ.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവോടടുത്ത് നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആറ്റിപ്രയിൽ നിന്നും വിജയ മോഹനൻ. ഗാനത്തിന്റെ അണിയറയിൽ രചന ONV, സംഗീതം രഘുനാഥ് സേറ്റ്, ആലാപനം KS ചിത്ര. മധുമാസഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആരണ്യകം എന്ന ചിത്രത്തിലാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ചിത്രം ചിലമ്പ്, രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ, ഗാനാലാപനം കെ എസ് ചിത്ര, ഗാനം കേൾക്കാൻ കുതിക്കുന്നത് അണ്ടൂർ കോണത്തുനിന്നും മധു.

കെ ജെ യേശുദാസ് മാസ്മരികമായ ശബ്ദം നൽകി അനുഗ്രഹീതമായ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെറുവയ്ക്കൽ നിന്നും ഷിബു, മായ എന്നിവർ. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ONB. സംഗീതം ജോൺസൺ.

ഒഴുകുമൊരു പുഴ പോലെ, തഴുകുമൊരു തളിർക്കാറ്റു പോലെ. രവീന്ദ്രന്റെ വിരലുകളിൽ നിന്നുതിർന്ന ഈണത്താൽ സമ്മോഹനമായ ഗാനം ആവശ്യപ്പെടുന്നു ഐരൂപ്പാറ നിന്നും മീനു, ചിക്കു, രജു, വിജി തുടങ്ങിയവർ. രചന പി കെ ഗോപി, ചിത്രം ധനം, ആലാപനം കെ എസ് ചിത്രം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനവിശേഷങ്ങൾ കേൾക്കാം. ഗ്രാമീണതയുടെ ഇളം വെയിലും ഉച്ചനിലാവും ഊടും പാവുമണിഞ്ഞ ഹരിതാഭ സുന്ദരമായ ഒരു കുട്ടനാടൻ ഗ്രാമം. പുഴയ്ക്കപ്പുറം വടക്കേക്കരയിൽ മങ്കൊമ്പ് ക്ഷേത്രം. സന്ധ്യ ചേതോഹരമായി ചേക്കേറുന്ന അരയാലുകൾ. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ ക്ഷേത്രത്തിനു ചുറ്റും നേർത്ത പുൽമേടുകൾ. ആലപ്പുഴയുടെ അന്തരംഗത്തിൽ മാത്രം മിടിച്ചുനിന്ന സുന്ദര ശീതളമായ ഗ്രാമത്തിന്റെ ഹൃദ്യമായ പേരിനെ സ്വന്തം പേരോട് ചാലിച്ചു ചേർത്ത് മലയാളിയുടെ മാനസങ്ങളിൽ മറക്കാനാവാത്ത വിധം അടയാളപ്പെടുത്തിയ ചലച്ചിത്ര ഗാനരചയിതാവ് കവി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന കാൽപ്പനിക ഗാനവുമായി മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് പടർന്നു കയറിയ എഴുത്തുകാരൻ. അസ്ഥികൾക്കുള്ളിലൊരു ഉന്മാദ വിസ്മൃതി തൻ അജ്ഞാത സൗരഭം പടർന്നു കയറി. അതുവരെ അറിയാത്ത പ്രാണഹർഷങ്ങളിൽ അവളുടെ താരുണ്യം മലിഞ്ഞിറങ്ങി. പ്രണയത്തിന്റെ നവഭാവന ചിറകുവിടർത്തിയ വരികൾ. ആദ്യഗാനം എന്നു പറയാനാവാത്ത വിധം രൂപക സമൃദ്ധിയാർന്ന പാട്ട്. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ ചലച്ചിത്ര ഗാനശാഖയിൽ എക്കാലത്തേക്കും അടയാളപ്പെടുത്തുകയായിരുന്നു.

1974 അയലത്തെ സുന്ദരി പ്രദർശനത്തിനെത്തുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ 6 പാട്ടുകളും രചിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. പ്രേം നസീറും ജയഭാരതിയും ശ്രീവിദ്യയും ചേർന്ന് തിരശീലയെ സമ്പന്നമാക്കിയ ചിത്രം. ജനകീയമായതിനേക്കാൾ അതിലെ പാട്ടുകൾ ജനകീയമായി എന്ന് വേണം പറയാൻ. ശങ്കർ ഗണേഷും എസ് ഡി ബർമനും ചേർന്നാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത്. നീലമേഘ കുടനിവർത്തി, ത്രയംബകം വില്ലൊടിഞ്ഞു, ചിത്രവർണ പുഷ്പജാലം എന്നീ പാട്ടുകൾ മലയാളിയുടെ ഗൃഹാതുരതയിൽ ഇന്നും എന്നും വർണ്ണക്കാഴ്ചകളായി പൂത്തുനിൽക്കുന്നു. കവിതയുടെ പരിമൃദു തലോടനമേറ്റ ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ പാട്ടുകൾ. മഴ തോർന്നാലും മരം പെയ്യുന്നത് പോലെ ആ പാട്ടുകൾ ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നു.

ദോർ ഗഗൻ കി ചാവോമേം എന്ന ഹിന്ദി ചലച്ചിത്രം തെല്ലെന്നുമല്ല പ്രേക്ഷകരെ കരയിപ്പിച്ചത്. റീമേക്കായി ചിത്രത്തെ ബാബുമോൻ എന്ന പേരിൽ ഹരിഹരൻ മലയാളത്തിന്റെ തിരശീലയിൽ കൊണ്ടുവന്നു. പ്രേംനസീർ ഉണ്ണികൃഷ്ണനായും ജയഭാരതി ഇന്ദുമതിയായും ശ്രീവിദ്യ ശാരദയായും വേഷമിട്ടു. മാസ്റ്റർ രഘുവായിരുന്നു ബാബുമോൻ. ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ബാബുമോൻ എന്ന ചിത്രം. നനഞ്ഞ കണ്ണുകളുമായിട്ടായിരുന്നു പ്രേക്ഷകർ തിരശീലയിൽ നിന്നിറങ്ങിയത്. അത്രയേറെ പ്രേക്ഷകപ്രീതി പിടിച്ചുപറ്റിയ ബാബുമോൻ എന്ന ചിത്രത്തിലെ 6 പാട്ടുകൾക്കും ജന്മം നൽകിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. എം എസ് വിശ്വനാഥന്റെ സംഗീതവും നാടൻ പാട്ടിന്റെ മടിശീല കിളിങ്ങും നാട്ടിൻ പുറമൊരു യുവതി എന്ന പാട്ടും പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട് എന്ന പാട്ടുമൊക്കെ മറക്കണമെന്ന് വിചാരിച്ചാലും മറക്കാനാവാത്ത വിധം ഹൃദ്യവും ചേതോഹരവുമായിരിക്കുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: 1975 സ്വർണ മത്സ്യം എന്ന ചലച്ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. എം എസ് ബാബുരാജിന്റെ സംഗീതം ചിത്രത്തിന്റെ ഭാവസങ്കല്പങ്ങളെ സുരഭിലമാക്കി. നാടൻ പെൺകൊടി, നീയൻ മുന്നിലൊരു നാടൻ കുണുങ്ങിയാം സ്വർണ മത്സ്യം എന്ന വരികളുമായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സ്വർണ മത്സ്യം എന്ന ചിത്രത്തിന്റെ ഭാഗമായി. ഇളവയിലലയിൽ നീ മുടികോതുമ്പോൾ, ഇടനെഞ്ചിലറിയാത്തൊരിലത്താളം എന്ന വരികൾ ഇന്നും മലയാളി മനസ്സിനെ 70-കളുടെ നാടൻ ഗ്രാമീണതയുടെ മിഴിവുകളിലേക്ക് കൊണ്ടുപോകുന്നു.

യുദ്ധഭൂമി എന്ന ചിത്രം, ക്രോസ് ബെൽറ്റ് മണിയുടെ സംവിധാനം, വിൻസെന്റും അടൂർ ഭാസിയും വിധുബാലയും അഭിനയിച്ച ചിത്രം പക്ഷേ എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടു എന്നത് സംശയമാണ്. എന്നാൽ ചലച്ചിത്രം വിസ്മൃതിയിലാണ്ടുപോയെങ്കിലും അതിലെ ഒരു ഗാനം കാലാതിവർത്തിയായി. വിഷാദമേഘങ്ങൾ ഉള്ളിലൊതുക്കിയ വരികൾ ക്യാമ്പസിന്റെ പ്രിയപ്പെട്ട ഗാഥയായി, വിരഹത്തിന്റെ കാർ വർണ്ണങ്ങൾ കൊണ്ടലങ്കരിച്ച ദുഃഖഗീതിയായി ആ പാട്ട് ഇന്നും മനസ്സിൽ പ്രതിബിംബിക്കുന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ആർ കെ ശേഖറിന്റെ ഈണം, വാണി ജയറാമിന്റെ ആത്മഗീതി, ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം.

0: ഒറ്റക്കമ്പി നാദം.
1: 1976 ചെന്നായി വളർത്തിയ കുട്ടി എന്ന ചിത്രം പ്രദർശനത്തിനെത്തിയത്. കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ചെന്നായി വളർത്തിയ കുട്ടി. പ്രേം നസീറും എം ജി സോമനും ജയഭാരതിയും ശാരദയും തിരശീലയിലെത്തി. എം കെ അർജുനൻ ഈണമിട്ട 6 പാട്ടുകൾ. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മോഹനരാഗത്തിൽ പി സുശീല ആലപിച്ച അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ എന്ന പാട്ട് എത്ര ചേതോഹരമായിരിക്കുന്നു, എത്രമേൽ ഹൃദ്യമായിരിക്കുന്നു. മറക്കാനാവാത്ത വിധം ആസ്വാദക ഹൃദയങ്ങളിൽ കവിതയുടെ കന്മദം ചേർത്ത് കോറിയിട്ട വരികൾ. വർഷമേഘ വിരലിൽ ആകാശം വജ്രമോതിരം ചാർത്തുമ്പോൾ എന്റെ മൗന മനോരഥത്തിലെ മഞ്ജുള മയിൽപ്പീലികൾ, നിൻ കിരീടത്തിൽ ചൂടുവാനിനി എന്തു താമസം എന്നു കവി ചോദിക്കുന്നു. ഭക്തിയും പ്രണയവും ഓടും പാവുമിട്ട് പട്ടുനെയ്ത പാട്ട്.

ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ അവതരിപ്പിച്ച ചിത്രം എന്ന നിലയിൽ തെല്ലൊന്നുമല്ല അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിന് ലഭിച്ച ജനസ്വീകാര്യത. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ജി ദേവരാജനായിരുന്നു. 5 പാട്ടുകളും മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ചു. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ എന്നാരംഭിക്കുന്ന പാട്ടും രാജസൂയം കഴിഞ്ഞു എന്റെ രാജ

0: ഒറ്റക്കമ്പി നാദം.
1: നിരവധി മധുര മനോഹര ഗാനങ്ങൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ തൂലികയിൽ നിന്നും അടർന്നു വീണു. സുജാത എന്ന ചിത്രത്തിൽ താലിപ്പൂ പീലിപ്പൂ, താഴാമ്പൂ ചൂടിവരും, തളിരിളം കാവളം കിളിയെ, ശുക്രദശ എന്ന ചിത്രത്തിലെ പുഷ്യരാഗം പൊഴിക്കുന്ന സന്ധ്യയെ, ഇവനന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ ഈ ജീവിതമൊരു പാരാവാരം, കുടുംബം നമുക്ക് ശ്രീകോവിൽ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൻ പരിസരത്ത്, സ്നേഹത്തിന്റെ മുഖങ്ങളിലെ അരയരയോ കിങ്ങിണിയോ, കോളേജ് ബ്യൂട്ടിയിലെ വെളുത്ത വാവൊരു കുടിലുകെട്ടി വെറ്റിലക്കൊടി കൊണ്ടലങ്കരിച്ചു എന്നു തുടങ്ങി എത്രയോ പ്രിയ ഗാനങ്ങൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മലയാളികൾക്കായി പകർന്നു. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചലച്ചിത്രത്തിലെ നാദങ്ങളായി നീ വരൂ, തുമ്പപ്പൂക്കാറ്റിൽ, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ എന്നീ ഗാനങ്ങൾ മലയാളി എത്ര ഹൃദ്യമായാണ് കാതോട് ചേർക്കുന്നത്. കണ്ണൂർ രാജൻ ഈണമിട്ട ഗാനങ്ങൾ, അദ്വിതീയമായ

ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇതര ഭാഷാ ഗാനങ്ങളെ മലയാളത്തിന്റെ പിച്ചക മലരുകൾ കൊണ്ട് കോർക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിലെ പാട്ടുകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. ബാഹുബലി ഉൾപ്പെടെ 200 ചിത്രങ്ങൾ മൊഴിമാറ്റി. മറ്റു പലരും അങ്ങനെ മൊഴിമാറ്റിയിട്ടുണ്ടെങ്കിലും മലയാളത്തിന്റേതായി ചേർന്നു നിൽക്കുന്ന വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റേതാണെന്നതിൽ സംശയമില്ല. ഉള്ളിൽ കവിതയുടെ കന്മതമുണ്ടായിരുന്ന ചലച്ചിത്ര ഗാനരചയിതാവായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവമുണ്ടാകുന്ന നിമിഷം അവളുടെ ശരീരത്തിൽ ഒരു പുതിയ ജൈവ അധ്യായം ആരംഭിക്കുകയാണ്. പക്ഷെ പല സമൂഹങ്ങളിലും ആ നിമിഷത്തെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ സ്വീകരിക്കുന്നതിന് മുൻപ് ഭയത്തിന്റെ ഭാഷയിൽ വിശദീകരിച്ചു. അത് അശുദ്ധിയാണ്, ആ ദിവസങ്ങളിൽ തുടരുത്, അടുക്കളയിൽ കയറരുത്, ക്ഷേത്രത്തിൽ പോകരുത്, ചില വസ്തുക്കൾ തുടരുത്, ഇത് മറ്റുള്ളവർ അറിയരുത്. ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയെ ചുറ്റിപ്പറ്റി മനുഷ്യൻ നിർമ്മിച്ചെടുത്ത വിലക്കുകളുടെ നീണ്ട പട്ടിക. അതേസമയം ശാസ്ത്രം പറയുന്നത് അതിശയകരമായി ലളിതമാണ്. ആർത്തവം സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയാണ്. അത് പാപമല്ല, അശുദ്ധിയല്ല, ശാപമല്ല, ആത്മീയ പരാജയമല്ല, സ്ത്രീയുടെ ശരീരം കുറഞ്ഞ അവസ്ഥയിലാകുന്നതിന്റെ അടയാളവുമല്ല. ഗർഭധാരണം സംഭവിക്കാത്ത ഒരു മാസചക്രത്തിൽ ഗർഭാശയത്തിന്റെ ഉള്ളിലെ പാളിയായ എൻഡോമെട്രിയം വിഘടിച്ച് രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ആർത്തവം. ഹോർമോണുകളുടെ സങ്കീർണമായ നിയന്ത്രണത്തിൽ നടക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ശാരീരിക പ്രവർത്തനം. അതിൽ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നില്ല, ശരീരം റേഡിയോ ആക്റ്റീവ് ആകുന്നില്ല, സ്ത്രീയിൽ നിന്ന് ഏതെങ്കിലും നെഗറ്റീവ് എനർജി പുറത്തേക്ക് ഒഴുകുന്നില്ല, അവൾ മറ്റൊരാളെ അശുദ്ധമാക്കുന്നില്ല, ഒരു പാത്രം തൊട്ടതുകൊണ്ട് ഭക്ഷണം വിഷമാകുന്നില്ല, ഒരു മേശയിൽ ഇരുന്നതുകൊണ്ട് അതിന്റെ ശുദ്ധി നഷ്ടപ്പെടുന്നില്ല, ഒരു കുട്ടിയെ എടുത്തതുകൊണ്ട് കുട്ടിക്കെന്തെങ്കിലും ദോഷം സംഭവിക്കുന്നില്ല, ഒരു പുസ്തകം തൊട്ടതുകൊണ്ട് അതിന്റെ അറിവ് കുറയുന്നില്ല. ശരീരം അതിന്റെ സ്വാഭാവിക ജൈവ പ്രവർത്തനം നടത്തുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്വാഭാവിക പ്രക്രിയയെ ചുറ്റിപ്പറ്റി ഇത്രയും ഭയം? മനുഷ്യ സമൂഹങ്ങളുടെ ചരിത്രത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് പലപ്പോഴും ശാസ്ത്രത്തിൽ നിന്നല്ല, വിശ്വാസങ്ങളിൽ നിന്നാണ് വന്നത്. പ്രത്യേകിച്ച് സ്ത്രീ ശരീരം, പ്രജനനം, ഗർഭം, പ്രസവം, ആർത്തവം, ലൈംഗികത, മുലയൂട്ടൽ, ഇവയെല്ലാം ശരീരശാസ്ത്രത്തിന്റെ വിഷയങ്ങളായിരിക്കുമ്പോഴും പല കാലങ്ങളിലും അവയെ ചുറ്റിപ്പറ്റി വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും ആശയങ്ങൾ വളർന്നു. അങ്ങനെ ശരീരം ഒരു ജൈവ യാഥാർത്ഥ്യം മാത്രമല്ലാതായി, അത് സാമൂഹിക നിയന്ത്രണത്തിന്റെ ഒരു പ്രദേശമായി മാറി. ആർത്തവമുള്ള സ്ത്രീക്ക് എവിടെ പോകാം, ആരെ തൊടാം, എവിടെ ഇരിക്കാം, എന്ത് പാചകം ചെയ്യാം, എന്ത് കഴിക്കാം, എന്ത് ധരിക്കാം, ആരോട് പറയാം, ആരോട് പറയരുത്, ഇങ്ങനെ ഒരു ജൈവ പ്രക്രിയയെ ചുറ്റിപ്പറ്റി സാമൂഹിക നിയമങ്ങൾ പിറന്നു. പ്രശ്നം നിയമങ്ങൾ ഉണ്ടായതിൽ മാത്രമല്ല, അവയ്ക്ക് ശാസ്ത്രീയ അടിത്തറ ഉണ്ടെന്ന് അവകാശപ്പെടുന്നതിലാണ്. ഒരു സ്ത്രീക്ക് ആർത്തവം വന്നിരിക്കുന്നു. അവൾ അടുക്കളയിൽ കയറി, അവൾ ഭക്ഷണം പാകം ചെയ്തു. അപ്പോൾ ഭക്ഷണം എന്തുകൊണ്ട് കേടാകണം? അവളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആർത്തവരക്തം ചില സൂക്ഷ്മാണുക്കളെ വഹിക്കാമെന്നത് മറ്റു ശരീരദ്രവങ്ങളെ പോലെ സാധ്യമാണ്. അതിനാൽ സാധാരണ ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. എന്നാൽ അതുകൊണ്ട് ആർത്തവമുള്ള സ്ത്രീ അശുദ്ധയാണ് എന്നോ അവൾ പാചകം ചെയ്ത ഭക്ഷണം സ്വാഭാവികമായി കേടാകുമെന്നോ പറയാൻ ശാസ്ത്രീയ അടിസ്ഥാനമില്ല. ആർത്തവം ശുചിത്വത്തിന്റെ പ്രശ്നമല്ല, ആർത്തവ ശുചിത്വത്തിന്റെ പ്രശ്നമാണ്. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിക്ക് ആർത്തവമുണ്ടെന്നത് അവൾ വൃത്തിഹീനയാണെന്നല്ല, പക്ഷെ ആർത്തവ സമയത്ത് ശരിയായ ശുചിത്വ സൗകര്യങ്ങൾ ലഭിക്കണം, ശുദ്ധജലം വേണം, ശരിയായ മെൻസ്ട്രൽ പ്രോഡക്ട്സ് വേണം, അവ മാറ്റാനുള്ള സ്വകാര്യവും സുരക്ഷിതവുമായ ഇടം വേണം, ശരിയായ ഡിസ്പോസൽ സംവിധാനം വേണം, വേദനയോ അമിത രക്തസ്രാവമോ ഉണ്ടെങ്കിൽ ആരോഗ്യ പരിചരണം ലഭിക്കണം. അശുദ്ധി ശരീരത്തിനല്ല, സൗകര്യങ്ങളുടെ അഭാവത്തിലാണ്. ആർത്തവ സമയത്ത് ചില സ്ത്രീകൾക്ക് ക്ഷീണം അനുഭവപ്പെടാം, ശരീരത്തിൽ ഊർജം കുറഞ്ഞതുപോലെ തോന്നാം, തളർച്ച, തലവേദന, വയറുവേദന, പുറം വേദന, മനോഭാവത്തിലെ മാറ്റങ്ങൾ, ഉറക്കത്തിലെ വ്യതിയാനം, ഇവയെല്ലാം ചിലർക്കുണ്ടാകാം. ഇവയ്ക്ക് ഒരേയൊരു കാരണം മാത്രമില്ല, ആർത്തവ സമയത്ത് രക്തനഷ്ടം, പ്രത്യേകിച്ച് അമിതമായ ആർത്തവ രക്തസ്രാവം ഉണ്ടാകുന്നവരിൽ ഇരുമ്പിന്റെ കുറവിനും അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്കും കാരണമാകാം. അതുവഴി ക്ഷീണം, ബലഹീനത, തലക്കറക്കം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് ശരീരത്തിനാവശ്യമുള്ളത് ആത്മീയ ഊർജം തിരികെ കൊണ്ടുവരാനുള്ള മന്ത്രങ്ങളല്ല, ആവശ്യമായാൽ ഇരുമ്പും മറ്റ് പോഷകങ്ങളും ലഭിക്കുന്ന സമതുലിതമായ ആഹാരവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ സപ്ലിമെന്റേഷനുമാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ശാസ്ത്രീയ സൂക്ഷ്മതയുണ്ട്. ആർത്തവ സമയത്തെ എല്ലാ ക്ഷീണത്തിന്റെയും കാരണം അയൺ ഡെഫിഷ്യൻസി ആണെന്ന് പറയുന്നതും ശരിയല്ല. ഹോർമോൺ മിതിയാനങ്ങൾ, വേദന, ഉറക്കത്തിലെ മാറ്റങ്ങൾ, പ്രീമെൻസ്ട്രൽ സിൻഡ്രോംസ്, ചിലരിൽ പ്രീമെൻസ്ട്രൽ ഡൈസ്ഫോറിക് ഡിസോർഡർ തുടങ്ങിയ ഘടകങ്ങൾക്കും ശരീരമനസ്സിന്റെ അനുഭവങ്ങളിൽ പങ്കുണ്ടാകാം. അതിനാൽ ശരീരത്തിന്റെ പരാതിയെ ആത്മീയതയിലേക്ക് തള്ളിക്കളയാതെ ആരോഗ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നതാണ് ശാസ്ത്രീയ സമീപനം. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന രക്തത്തെ സമൂഹം പലപ്പോഴും ഭയത്തോടെയാണ് കാണുന്നത്. പക്ഷെ രക്തം സ്വയം അശുദ്ധമല്ല. പരിക്കേറ്റപ്പോൾ പുറത്തു വരുന്ന രക്തവും ശരീരത്തിന്റെ ഭാഗമാണ്. പ്രസവ സമയത്തെ രക്തവും ശരീരത്തിന്റെ ഭാഗമാണ്. ആർത്തവ രക്തവും ശരീരത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഘടനയും അളവും സാഹചര്യവും വ്യത്യസ്തമായിരിക്കാം. പക്ഷെ അതിനെ ഒരു നൈതിക വർഗീകരണത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഒരു ദ്രവത്തിന് പവിത്രമെന്നും അപവിത്രമെന്നും സ്വാഭാവികമായി ഒരു നൈതിക ഗുണമില്ല. അത് ശരീരശാസ്ത്രത്തിന്റെ വിഷയമാണ്. നമ്മുടെ സങ്കല്പങ്ങളാണ് അതിന് വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും അർത്ഥങ്ങൾ നൽകുന്നത്. ഇവിടെയാണ് മറ്റൊരു അപകടം തുടങ്ങുന്നത്. ഇന്ന് അന്ധവിശ്വാസങ്ങൾ എല്ലായ്പ്പോഴും പഴയ ഭാഷയിൽ മാത്രമല്ല വരുന്നത്. ചിലപ്പോൾ അവയ്ക്ക് പുതിയ വാക്കുകളാണ്. വൈബ്രേഷൻ, എനർജി, ക്വാണ്ടം, കോസ്മിക് ഫ്രീക്വൻസി, നെഗറ്റീവ് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇംപാക്ട്, സെല്ലുലാർ മെമ്മറി, ഇങ്ങനെ ചില ശാസ്ത്രീയ പദങ്ങൾ എടുത്ത് അവയ്ക്കിടയിൽ തികച്ചും തെളിവില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് അത് ശാസ്ത്രമാണെന്ന് തോന്നാം. പക്ഷെ ഒരു വാക്ക് ശാസ്ത്രീയമാണെന്നതുകൊണ്ട് അതിനോടൊപ്പം പറയുന്ന എല്ലാ വാദങ്ങളും ശാസ്ത്രീയമാകില്ല. ക്വാണ്ടം എന്ന വാക്ക് ചേർത്താൽ മന്ത്രവാദം ക്വാണ്ടം ഫിസിക്സ് ആകുന്നില്ല. എനർജി എന്ന് പറഞ്ഞാൽ അത് ഭൗതികശാസ്ത്രത്തിലെ എനർജി എന്ന അർത്ഥം സ്വീകരിക്കുന്നില്ല. ശാസ്ത്രമെന്നത് ശാസ്ത്രീയ പദങ്ങളുടെ ഒരു അലങ്കാര ശേഖരമല്ല. അത് തെളിവും പരിശോധനയും ആവർത്തിക്കാവുന്ന നിരീക്ഷണങ്ങളും യുക്തിസഹമായ വിശദീകരണങ്ങളും ഉൾപ്പെടുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് വ്യാജശാസ്ത്രത്തെ തിരിച്ചറിയാനുള്ള ആദ്യ പാഠം ഇതാണ്.

ശാസ്ത്രീയ പദം കേൾക്കുമ്പോൾ വിശ്വസിക്കരുത്, തെളിവ് ചോദിക്കുക. ക്വാണ്ടം ഫിസിക്സ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലങ്ങളിൽ ദ്രവ്യവും ഊർജവും എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള അതിഗൌരവമുള്ള ശാസ്ത്രമേഖലയാണ്. അത് മന്ത്രവാദത്തിനൊരു പുതിയ പേരല്ല. ക്വാണ്ടം എന്ന വാക്കുപയോഗിച്ച് ആർത്തവമുള്ള സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യേക തരംഗങ്ങൾ ഭക്ഷണത്തെ മാറ്റുന്നു എന്നതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം വളരെ ലളിതമാണ്, ഇതിന് തെളിവെവിടെ? ശാസ്ത്രം ചോദ്യം ചെയ്യപ്പെടുന്നതിനെ ഭയപ്പെടുന്നില്ല, അത് ചോദ്യം ചെയ്യപ്പെടാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വാദം ശരിയാണെങ്കിൽ അത് പരിശോധിക്കാം, തെറ്റാണെങ്കിൽ ഉപേക്ഷിക്കാം. അതാണ് ശാസ്ത്രത്തിന്റെ സൗന്ദര്യം. അന്ധവിശ്വാസത്തിന് ചോദ്യം ഇഷ്ടമല്ല, ശാസ്ത്രത്തിന് ചോദ്യം ആവശ്യമാണ്. ആർത്തവവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളുടെയും ചരിത്രം ഒരേപോലെയല്ല. ചില സംസ്കാരങ്ങളിൽ അവയ്ക്ക് വ്യത്യസ്ത സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലങ്ങളുണ്ട്. ചില മെൻസ്ട്രൽ പ്രാക്ടീസസ് വിശ്രമത്തിനോ സ്വകാര്യതയ്ക്കോ പ്രായോഗിക കാരണങ്ങൾക്കോ രൂപപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് എല്ലാ ആചാരങ്ങളെയും ഒരേ വാക്കിൽ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നത് ചരിത്രപരമായി ലളിതീകരണമാകും. പക്ഷെ ഒരു ആചാരം ഒരു സ്ത്രീയെ അശുദ്ധയായി പ്രഖ്യാപിക്കുകയും അവളുടെ സഞ്ചാരവും ഭക്ഷണവും സ്പർശവും സാമൂഹിക പങ്കാളിത്തവും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം അപ്പോൾ അതൊരു ആചാരം മാത്രമല്ല, അത് അധികാരമായി മാറുന്നു. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർ കൈവശം വയ്ക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യാം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നു. അവൾ എവിടെ നിൽക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നു. അവളുടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിന് അവൾ തന്നെ ലജ്ജിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ജൈവ പ്രക്രിയ സാമൂഹിക നിയന്ത്രണത്തിന്റെ ഉപകരണമായി മാറുന്നു. ഒരു പെൺകുട്ടി ആദ്യമായി ആർത്തവത്തെക്കുറിച്ച് കേൾക്കേണ്ടത് ഭയപ്പെടുത്തുന്ന ചൂളമൊഴികളിലൂടെയല്ല, അവൾക്ക് ശരീരത്തെക്കുറിച്ച് ശരിയായ അറിവ് ലഭിക്കണം. ഇത് നിന്റെ ശരീരത്തിൽ സംഭവിക്കാവുന്ന സ്വാഭാവികമായ മാറ്റമാണ് എന്ന് പറയണം. ആർത്തവം എന്താണ്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എത്ര ദിവസം സാധാരണയായി നീളാം, എന്തെല്ലാം ലക്ഷണങ്ങൾ സാധാരണമാണ്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, എങ്ങനെ മെൻസ്ട്രൽ ഹൈജീൻ പാലിക്കാം, വേദന എങ്ങനെ കൈകാര്യം ചെയ്യാം, അമിതമായ രക്തസ്രാവം എപ്പോൾ ശ്രദ്ധിക്കണം, ഇവയെക്കുറിച്ച് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പഠിപ്പിക്കണം. കാരണം ആർത്തവ വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ മാത്രം വിഷയമല്ല. ഒരാൺകുട്ടി ആർത്തവത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ ഭാവിയിലെ ഒരു സുഹൃത്തിനെയോ സഹപ്രവർത്തകയെയോ പങ്കാളിയെയോ പരിഹസിക്കാതെ മനസ്സിലാക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അറിവ് ഒരു പെൺകുട്ടിയുടെ ഭയം കുറയ്ക്കുന്നതുപോലെ ഒരു ആൺകുട്ടിയുടെ അജ്ഞതയും കുറയ്ക്കുന്നു. സ്ത്രീകൾക്ക് ആർത്തവമുള്ളതിനാൽ അവർക്ക് വിശ്രമം ആവശ്യമാകാം, അത് ശരിയാണ്. വേദനയുണ്ടെങ്കിൽ വിശ്രമിക്കാം, ക്ഷീണമുണ്ടെങ്കിൽ കുറച്ചു സമയം കിടക്കാം, ആവശ്യമെങ്കിൽ ജോലിയിൽ സൗകര്യങ്ങൾ തേടാം. പക്ഷേ ഈ വിശ്രമം അവൾ അശുദ്ധയായതിനാലല്ല, അവളുടെ ശരീരത്തിന് അതിന്റെ ആവശ്യമുള്ളതിനാലാണ്. ഇവിടെ വ്യത്യാസം വളരെ പ്രധാനമാണ്. ഒരു സ്ത്രീക്ക് ആർത്തവമുള്ളപ്പോൾ അവളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല. അതേസമയം വേദനയുണ്ടെങ്കിൽ അവൾക്ക് നീ സ്ത്രീയല്ലേ, സഹിക്കണം എന്ന് പറയേണ്ടതില്ല. സ്ത്രീ ശരീരത്തെ ഒരേ സമയം അശുദ്ധമെന്നും അതിജീവിക്കേണ്ട യന്ത്രമെന്നും കാണുന്ന രണ്ട് സമീപനങ്ങളും തെറ്റാണ്. അവൾക്ക് വേദനയുണ്ടെങ്കിൽ പരിചരണം വേണം, അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ സാധാരണ ജീവിതം തുടരാനുള്ള സ്വാതന്ത്ര്യം വേണം. ആർത്തവമുള്ള സ്ത്രീ ഭക്ഷണമുണ്ടാക്കരുത് എന്ന ധാരണയെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യവും പറയണം. ഭക്ഷണമുണ്ടാക്കുന്നത് സ്ത്രീയുടെ ജൈവപരമായ ഉത്തരവാദിത്വമല്ല. ആർത്തവമില്ലാത്ത സ്ത്രീ മാത്രം പാചകം ചെയ്യണമെന്നതും യുക്തിരഹിതമാണ്. ഭക്ഷണമുണ്ടാക്കുക എന്നത് ഒരു മനുഷ്യന്റെ കഴിവും കുടുംബത്തിന്റെ പങ്കിട്ട ഉത്തരവാദിത്വവുമാണ്. അതിനാൽ ആർത്തവത്തെക്കുറിച്ചുള്ള പുരോഗമനപരമായ സമീപനം സ്ത്രീയെ വീണ്ടും അടുക്കളയിലേക്ക് അയക്കുന്നതിൽ മാത്രം ഒതുങ്ങരുത്. അവൾക്ക് അടുക്കളയിൽ കയറണമെങ്കിൽ കയറാം, കയറാൻ താല്പര്യമില്ലെങ്കിൽ കയറേണ്ടതില്ല. അവൾക്ക് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം, മറ്റുള്ളവർ പാചകം ചെയ്യാം. കാരണം സമത്വം എന്നത് ആർത്തവമുണ്ടെങ്കിലും സ്ത്രീ ജോലി ചെയ്യണം എന്നല്ല. ആർത്തവം അവളുടെ ജീവിതത്തിലെ ഒരു ജൈവ ഘടകമാണെന്ന കാരണത്താൽ അവളുടെ തീരുമാന സ്വാതന്ത്ര്യം നഷ്ടപ്പെടരുത് എന്നതാണ്. ആർത്തവമുള്ള സ്ത്രീ കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞിന് ദോഷമുണ്ടാകുമെന്ന ധാരണയ്ക്കും ശാസ്ത്രീയ അടിത്തറയില്ല. ഒരമ്മയ്ക്ക് ആർത്തവമുണ്ടായതുകൊണ്ട് അവൾക്ക് സ്വന്തം കുഞ്ഞിനെ തൊടാൻ പാടില്ലെന്ന ആശയം ശരീരശാസ്ത്രത്തെക്കാൾ സാമൂഹിക ഭയത്തിന്റെ പ്രതിഫലനമാണ്. മറിച്ച് ഒരു കുഞ്ഞിന് ആവശ്യമുള്ളത് സുരക്ഷിതമായ പരിചരണവും സ്നേഹവും ശുചിത്വവും ആരോഗ്യകരമായ അന്തരീക്ഷവുമാണ്. ആർത്തവം അതിന് തടസ്സമല്ല. ഒരമ്മയുടെ ശരീരം ഒരു കുഞ്ഞിന് പെട്ടെന്ന് അശുദ്ധിയുടെ ഉറവിടമാകുന്നില്ല. ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകളാണ് ചിലപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് അശുദ്ധിയുടെ ആശയം കടത്തിവിടുന്നത്. ഒരു പെൺകുട്ടി
തന്റെ ആദ്യ ആർത്തവം കാണുമ്പോൾ അവളുടെ ശരീരത്തെക്കുറിച്ച് അവൾ ആദ്യം പഠിക്കേണ്ട വാക്ക് ലജ്ജയായിരിക്കരുത്. അത് ഇത് സ്വാഭാവികമാണ്, നിന്റെ ശരീരം വളരുകയാണ്, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, വേദനയുണ്ടെങ്കിൽ പറയാം, നിനക്ക് ആവശ്യമായ സഹായം ചോദിക്കുന്നത് തെറ്റല്ല എന്നായിരിക്കണം. ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ലജ്ജിക്കുന്ന ഒരു സമൂഹം സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവിനെ ഇരുട്ടിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ശരീരത്തെക്കുറിച്ച് സംസാരിക്കാത്തിടത്ത് അന്ധവിശ്വാസങ്ങൾ വളരും, അറിവ് മറച്ചുവെക്കുന്നിടത്ത് ഭയം വളരും, ഭയം വളരുന്നിടത്ത് നിയന്ത്രണം വളരും. അതുകൊണ്ട് ആർത്തവ വിദ്യാഭ്യാസം ഒരു ആരോഗ്യ വിഷയം മാത്രമല്ല, അതൊരു സാമൂഹിക നീതിയുടെ വിഷയവുമാണ്. ആരുടെയെങ്കിലും വ്യക്തിപരമായ വിശ്വാസത്തെ പരിഹസിക്കുകയല്ല ശാസ്ത്രബോധം. പക്ഷേ ഒരു വിശ്വാസം മറ്റൊരാളുടെ അവകാശങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം സമൂഹത്തിനുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കാൻ അവൾക്ക് പകരം മറ്റൊരാൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ ചോദ്യം ചെയ്യണം. ഒരാചാരം സ്ത്രീയെ അപമാനിക്കുമ്പോൾ ചോദ്യം ചെയ്യണം. ഒരു വിശ്വാസം ശാസ്ത്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കുമ്പോൾ തെളിവ് ചോദിക്കണം. ഒരു എനർജി സിദ്ധാന്തം ആരോഗ്യപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധന ആവശ്യപ്പെടണം. ശാസ്ത്രബോധം ആരുടെയെങ്കിലും വിശ്വാസത്തെ തകർക്കാനുള്ള ആയുധമല്ല, മനുഷ്യനെ തെറ്റായ അറിവിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു ബൌദ്ധിക പ്രതിരോധമാണ്. സ്ത്രീ ശരീരത്തെ നൂറ്റാണ്ടുകളായി രണ്ടറ്റങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. ഒരിടത്ത് അതിനെ ദൈവീകമാക്കി, മറ്റൊരിടത്ത് അശുദ്ധമാക്കി. പക്ഷെ സ്ത്രീയുടെ ശരീരം ഈ രണ്ടിനും മുമ്പിലുള്ള ഒന്നാണ്. അതൊരു മനുഷ്യ ശരീരമാണ്. അതിന് രക്തമുണ്ട്, ഹോർമോണുകളുണ്ട്, വേദനയുണ്ട്, സന്തോഷമുണ്ട്, ക്ഷീണമുണ്ട്, ശക്തിയുണ്ട്, ലൈംഗികതയുണ്ട്, പ്രജനനശേഷിയും ഉണ്ടാകാം. പ്രജനനം തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള അവകാശവുമുണ്ട്, ആർത്തവവും ഉണ്ടാകാം. സമയം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും

0: പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയ പ്രസിഡന്റ് പാർമെലിൻ വൈകുന്നേരം രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് സർക്കാരിന്റെ സ്വപ്നമെന്നും അതിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് ഏറ്റവും മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ലോക അധ്യാപക ദിനം. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 1994 ആരംഭിച്ച ദിനാചരണം അധ്യാപകരുടെ അതുല്യമായ സേവനവും പ്രാധാന്യവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അധ്യാപകർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലെ സമൂലമാറ്റത്തിന് കാരണമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ കണ്ണൂർ തലശ്ശേരി മമ്പരം HSSലെ അധ്യാപകനായ വിനോദ് കുമാർ പറയുന്നു.
1: ഓരോ കുട്ടിയും ഓരോ പാഠമാണ്. അവരുടെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നമ്മെ കൂടുതൽ നല്ല അധ്യാപകരാക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപനം ഒരു ഏകപക്ഷീയമായ അറിവ് പകർച്ചയല്ല, മറിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വളരുന്ന ഒരു മനോഹരമായ യാത്രയാണ്. അധ്യാപനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ അറിവിനൊപ്പം നന്മയും വിജയത്തിനൊപ്പം മൂല്യങ്ങളും മത്സരത്തിനൊപ്പം സഹാനുഭൂതിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ.
0: പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹോർട്ടികോപ് ഇന്റഗ്രേറ്റഡ് പാർക്ക് ഹൌസിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് എറണാകുളത്ത് നിർവഹിക്കും. ഓസോൺ ഉപയോഗിച്ചുള്ള ശുചീകരണത്തിലൂടെ കീടനാശിനി അവശിഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് സംവിധാനമൊരുക്കിയിട്ടുള്ളത്. ഹോർട്ടികോപ്പിന്റെ കാക്കനാടുള്ള സംഭരണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷയാകും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുകയുമാണ് ലക്ഷ്യം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5-ാം ഗഡുവായി 428.14 കോടി അനുവദിച്ചു. ഇതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പദ്ധതിക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ 90% കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞു. 5 ഗഡുക്കളിലായി ഇതുവരെ 1,362.60 കോടി കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 1,313 ഏക്കറിലധികം ഭൂമിയും കൈമാറിയിട്ടുണ്ട്. പാലക്കാട് IITയുടെയും തിരുച്ചിറപ്പള്ളി NIT നേതൃത്വത്തിൽ അടിസ്ഥാന സൌകര്യ വികസന ഡിസൈൻ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാ സാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് നല്ല സിനിമകൾ കാണാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കുള്ള PSC നിയമന പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ PSC നൽകിയ ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുന്നു. ജസ്റ്റിസ് A.ബദറുദ്ദീനാണ് കേസ് പരിഗണിക്കുന്നത്. ക്രമക്കേടുകൾ ആരോപിച്ച ജീവനക്കാർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR PSC ഹർജി നൽകിയത്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്നു മുതൽ പ്രവർത്തനക്ഷമമാകും. പദ്ധതി സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്ര

0: സേവനമെന്ന പ്രത്യേക പരമ്പരയിൽ മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണിന്ന്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരതീയ ന്യായ സംഹിത കാ മൂൽ മന്ത്ര ഹൈ സിറ്റിസൺ ഫസ്റ്റ്. ये कानून नागरिक अधिकारों के प्रोटेक्टर बन रहे हैं, ईज ऑफ जस्टिस का आधार बन रहे हैं.
0: പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് യു ഡി എഫ് സർക്കാരെന്നും മന്ത്രി കെ എം ഷാജി കാസർഗോഡ് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. പെറു, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഗ്രൂപ്പ് ഡി 1-ലാണ് ഇന്ത്യ. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് കൊല്ലത്ത് പുരോഗമിക്കുന്നു. നിലവിലെ ചാമ്പ്യൻമാരായ പാലക്കാടാണ് മുന്നിൽ, മലപ്പുറമാണ് രണ്ടാമത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 57 പോയിന്റ് താഴ്ന്ന് 71,857-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നഷ്ടത്തിൽ 22,407-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കൊല്ലം പത്തനാപുരം കടശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. വിനോദ് ഭവനിൽ രാജമ്മയാണ് മരിച്ചത്. ജോലിക്കെത്തിയ രാജമ്മയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നാളെ. ഇതോടനുബന്ധിച്ച് മാവേലിക്കര താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കായംകുളം നഗരസഭയിലെയും കൃഷ്ണപുരം, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ പഞ്ചായത്തുകളിലെയും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. കൊച്ചിയിൽ സ്പാകളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത യുവതിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത് മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാസാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലെക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖല വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂടുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 5 മുമ്പായി ഓഫീസ് സമയത്ത് 8574707073 0487273773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡി ലഭിക്കുന്ന സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലുള്ള കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 84216723 96053284 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ട്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുകളുമായോ 8075892 94008855 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കശുമാവ് സന്തതി തോട്ടം, ആദൂർ ഗാളിമുഖ സ്പെഷ്യൽ ഫാമിൽ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളായ കശുമാവ്, ഗ്രാഫ്റ്റ് ഇനങ്ങൾ, ധന, ധരശ്രീ, പ്രിയങ്ക, അക്ഷയ, പൂർണിമ, അമൃത, 1 വില 40 രൂപ. മാവ്, ഗ്രാഫ്റ്റ് ഇനങ്ങൾ പി എച്ച് ലഡുവ, കലപ്പാടി, ചന്ദ്രക്കാരൻ, കൊളമ്പ്, ബംഗനപ്പള്ളി, കുറ്റ്യാട്ടൂർ, അൽഫോൻസോ, കർപ്പൂരം, മുണ്ടപ്പ, നീലം, 1 വില 75 രൂപ. ഈ രീതിയിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471972 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിൽ ഉള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം ഇന്നുമുതൽ ആരംഭിക്കുന്നു. ഒക്ടോബർ 9 വരെയാണ് പരിശീലനം. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSEM പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനമാണിത്. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9497478209 0481235317 എന്ന ഫോൺ നമ്പറിലോ 0481235301 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ അഞ്ചാംഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വിസ് പ്രസിഡന്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാംഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒറ്റാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യ യുഎസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വ്യാപാര സന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് അനുകൂലമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി അറിയിച്ചു. വിശദമായ ചർച്ചകൾ ആവശ്യമായി വരുന്ന ഈ കരാറിൽ ഇരുപക്ഷവും ചർച്ചകളിൽ നിർണായക ഘട്ടത്തിലെത്തിയിട്ടുണ്ടെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രാദേശിക അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർന്നപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അടുത്തുള്ള സൈനിക ഭരണകൂടത്തെ പിന്തുണച്ച സമയത്തും ഇന്ത്യ റഷ്യ ബന്ധം മികച്ചതായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി.
1: For us, Russia and Soviet Union before that was a country that stood by us in many ways when our security, when our territorial integrity was under threat. And at a time when much of the world preferred backing a military regime next to us, Russia was a country with which our relations were very good and it has, you know, we are obviously shaped in many ways by that legacy.
0: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017-ലാണ് അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. പശ്ചിമബംഗാളിൽ പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഉഡാൻ പദ്ധതി പ്രകാരം പുതിയ വിമാനത്താവളങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലിലാണ് ദൌത്യം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതികളിൽ ഒന്നാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിൽ വിമാനത്താവളത്തിനുണ്ട്. 2026 മാർച്ച് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിമാനത്താവളം സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
3: देश का सबसे बड़ा प्रदेश आज देश के सबसे अधिक इंटरनेशनल एयरपोर्ट्स वाले राज्यों में से एक हो गया है. ये एयरपोर्ट पश्चिमी उत्तर प्रदेश के किसानों, छोटे और लघु उद्योगों, यहां के नौजवानों के लिए अनेक नए अवसर लेकर आने वाला है.

പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് PSCയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിശദവാദത്തിനായി കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷേ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാനം റാഞ്ചാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം മരുഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ ഒമാനി സഹ പൈലറ്റ് ശ്രമിച്ചതായി ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ റിപ്പോർട്ട് ചെയ്തു. ഒമാനി സഹ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിലുള്ള കെട്ടിടത്തിൽ ഇടിച്ചു കയറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പത്രത്തിൽ പറയുന്നു. ഈ ലക്ഷ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മരുഭൂമിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 102 പോയിന്റ് ഉയർന്ന് 72012ലും നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 22455ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി ഉൾപ്പെടെ ഒഴിവാക്കി ആകെ 9 ദിവസം സമ്മേളിക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഈ മാസം 29 ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഇതേതു രസം! നവരസങ്ങൾക്കപ്പുറം ചില രസങ്ങളുണ്ട്. അനുഭവവേദ്യമായ അത്തരം രസങ്ങളെക്കുറിച്ചുള്ള അറിവുകളും അനുഭവങ്ങളും. ഈ ആഖ്യാനത്തോട് ചേരാത്ത കഥയൊന്നും ഭൂമിയിലില്ല. അങ്ങനെ പരാമർശിക്കാൻ കഴിയുന്ന ആഖ്യാനം ഈ ലോകഗോളത്തിൽ ഒന്നേയുള്ളൂ. അത് മഹാഭാരതമാണ്. അവിടെ നിന്ന് കൊഴിഞ്ഞ പൂക്കളെത്ര, ശാഖകളെത്ര, ഇലകളെത്ര! ചുവട്ടിൽ നിന്ന് ഇന്നും പുതിയ പേരുകൾ പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധമോ അതുവഴി ഗീതയോ ഒഴിവാക്കി ദുര്യോധനനെ കൊണ്ട് ദൂത് സ്വീകരിപ്പിച്ച് പാതിരാജ്യം പാണ്ഡവർക്ക് നൽകി പ്രശ്നം അവസാനിപ്പിച്ച കഥ, പഞ്ചരാത്രം നാടകത്തിൽ അവതരിപ്പിച്ച ഭാസൻ ഊരുഭംഗത്തിൽ ദുര്യോധനനെ മിഴിവാർന്ന കഥാപാത്രമാക്കി. ഊരുഭംഗം നാടകത്തിൽ ദുര്യോധനൻ പാണ്ഡവർക്കും എത്രയോ മേലെയാണ്. മധ്യമവ്യായോഗത്തിൽ പാണ്ഡവമധ്യമനായ ഭീമനെപ്പോലെ ബ്രാഹ്മണ ദമ്പതികളുടെ മധ്യമപുത്രന്റെയും അനാഥത്വം ആവിഷ്കരിച്ചിരിക്കുന്നു. ഇങ്ങനെ കർണഭാരവും ഊരുഭംഗവും മാധ്യമവ്യായോഗവും പഞ്ചരാത്രവും ദൂതഘടോത്കജവും തുടങ്ങിയ വിഖ്യാത നാടകങ്ങളെല്ലാം ഭാസകവി ആ മഹാവൃക്ഷത്തിൽ നിന്ന് അടർത്തിയെടുത്ത മധുര ഫലങ്ങളായിരിക്കുന്നു. ധർമ്മവീർ ഭാരതിയുടെ അന്ധായുഗ്, ടാഗോറിന്റെ ചിത്രാംഗത, ഭീഷ്മസാഹനിയുടെ മാധവി, ഡി എൽ റോയിയുടെ ഭീഷ്മർ തുടങ്ങിയ നാടകങ്ങളും ആ മഹാവൃക്ഷത്തിൽ നിന്നുതിർന്ന മൽഗോവകൾ തന്നെ. ബ്രിട്ടീഷ് വൈസ്രോയിയായിരുന്ന കേഴ്സൺ പ്രഭുവിനെ കീചകനായും ഭാരതത്തെ സൈരന്ധ്രിയായും കൽപ്പിച്ച് ഖാദിൽക്കർ എഴുതിയ കീചകവധം മഹാഭാരതത്തിൽ നിന്നെടുത്ത കഥയുടെ നാടകീയ ആവിഷ്കാരമായപ്പോൾ അത് സ്വാതന്ത്ര്യസമരത്തിന്റെ ഒരേടാവുകയായിരുന്നു. നാടകരൂപത്തിൽ മാത്രമല്ലല്ലോ മാമ്പഴങ്ങൾ ഉതിർന്നത്. വി എസ് ഖണ്ഡേക്കറുടെ യയാതി, ശിവാജി ഗോവിന്ദ് സാവന്തിന്റെ മൃത്യുഞ്ജയയും പ്രതിഭാറായിയുടെ ദ്രൗപദിയും എം ടിയുടെ രണ്ടാം മൂഴവും നോവൽ രൂപങ്ങളായി മഹാഭാരതത്തിൽ നിന്നടർന്നു വീണു. ചരിത്ര പുരുഷന്മാരെ ഇതിഹാസ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച മഹാഭാരത കഥ അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ശശി തരൂർ രചിച്ചതും മഹാഭാരത ഇതിഹാസത്തിന്റെ ഇലച്ചാർത്തുകളിൽ നിന്നായിരുന്നു. എത്രയെത്ര കവിതകൾ, എത്രയെത്ര നിരൂപണങ്ങൾ, വായിക്കാതെ പോയ വ്യാഖ്യാനങ്ങൾ! അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ഈ ആഖ്യാനത്തോട് ചേരാത്ത കഥയൊന്നും ഭൂമിയിലില്ലെന്നുറപ്പിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോവില്ലേ, ഇത് ഏത് രസമാണെന്ന്?
2: ഇതേത് രസം! അവതരണം ഗായത്രി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ വിശേഷങ്ങൾ, ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ,

ലളിതാംബിക അന്തർജനത്തിന്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തമായത് അഗ്നിസാക്ഷി. എത്ര വായിച്ചാലും മതിവരാത്ത ആ നോവലിനെ അതേ പേരിൽ ശ്യാമപ്രസാദ് ചലച്ചിത്രമാക്കി. നോവലിന്റെ അതിമനോഹരമായ ചലച്ചിത്രാവിഷ്കാരം, കുറെ മനുഷ്യരുടെ നേരായ ജീവിതം ലളിതാംബിക അന്തർജനം അക്ഷരങ്ങളിൽ ഒപ്പിയെടുത്തപ്പോൾ ശ്യാമപ്രസാദ് അതിനെ ദൃശ്യങ്ങളിലൂടെ കാണികൾക്ക് മുന്നിൽ കവിത പോലെ എത്തിച്ചു.

0: ഒരു നോവലിന് ചലച്ചിത്ര ഭാഷ്യം നൽകുമ്പോൾ സംവിധായകന് മുന്നിൽ നിരവധി കടമ്പകൾ ഉണ്ടാകും. വേദനിപ്പിക്കുന്ന സത്യങ്ങളും മനസ്സുമടുപ്പിക്കുന്ന ചട്ടങ്ങളും പറയുന്ന അഗ്നിസാക്ഷി പോലൊരു നോവൽ ചലച്ചിത്രമാകുമ്പോൾ യാഥാർത്ഥ്യത്തോട് എത്രമാത്രം നീതി പുലർത്തും എന്ന ആശങ്കയ്ക്ക് വിരാമമായിരുന്നു സംവിധായകന്റെ മികവ്.
1: എന്നാ ഞാൻ തുല്ലിട്ടു, എന്താണെന്ന് പറയൂ.
2: തങ്കം പോലത്തെ ഇടത്തിയ ഇടത്തമ്മേ തങ്കത്തിന് ഇഷ്ടാവോ?
1: പിന്നെ അല്ലാതെ എനിക്ക് ഇഷ്ടം.
2: പതുക്കെ പതുക്കെ പറയൂ, അപ്പൻ കേക്കണ്ട.
3: അമ്മ നല്ല ആളാ, ക്ഷീണം തോന്നി മുറിയിലേക്ക് തിരിച്ചു പോയെന്ന് തോന്നി എനിക്ക്.
4: ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്ത്.
3: 200 രൂപയാ ചോദിച്ചത് ആ ശാസ്ത്രികൾ. കള്ളന്മാരാണെന്ന് ഇവരൊക്കെ.
0: ഉണ്ണി നമ്പൂതിരി, തേദിക്കുട്ടി, തങ്കം തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥാഗതിയുടെ ഒഴുക്ക്. തേദിയായി ശോഭനയും ഉണ്ണി നമ്പൂതിരിയായി രജിത് കപൂറും, തങ്കമായി ശ്രീവിദ്യയും അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രത്തെ അവിസ്മരണീയമാക്കുന്നു.
2: ജീവിതം ഒരു യജ്ഞമാണ് കുട്ടി, അഗ്നിഹോത്രമാണ്. ഒടുവിൽ നിന്റെ ഇടത്തേക്കും അത് മനസ്സിലാവും.
5: നമ്മുടെ പുതുശ്ശേരി കുട്ടനുണ്ടല്ലോ, തേദിയോടൊപ്പറന്നോനെ ഗുരുവായൂർ ആൾത്തറയിൽ ഒന്ന് പറയാ. ആത്തേമാർക്ക് കൊടയും തുണയൊന്നും വേണ്ടാന്ന് ചെകിട് പൊത്തിപ്പിടിച്ചോണ്ട് ഞാനിങ്ങോട്ട് പോരേ.
6: നമ്പൂരിക്ക് പൂണൂലും വേണ്ടാന്നാ പ്രസംഗം. ഐത്താചാരം വേണ്ട, ചക്രവർത്തിയുടെ ഭരണവും അവസാനിപ്പിക്കണ അത്രേ.
5: ശിവശിവ,
0: ആവർത്തിച്ചു കാണുമ്പോൾ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ തങ്ങി നിൽക്കും. അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും തന്റേതായ വ്യക്തിത്വവും ഓജസ്സുമുണ്ട്. നോവലിലുള്ള അതേ ഓജസ്
1: ഇതാ ഏടത്തിയമ്മയ്ക്ക് വായിക്കാന് ഒരാഴ്ചത്തേക്കുള്ള വകയുണ്ട്. ഓപ്പയെ പറ്റി ചീത്ത പറഞ്ഞു കേൾക്കാത്ത ഒരു ദിവസം ഇല്ല അവിടെ. എല്ലാവരും അർത്ഥം വെച്ച് നോക്കുക, കുത്തുവാക്കുകൾ പറയുക. ഓപ്പയുടെ പ്രസംഗവും പ്രവർത്തനവും ഒക്കെ അറിയുമ്പോ എനിക്ക് അസൂയ തോന്നാറ്. ഞാനൊരാണായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ വിചാരിക്കും. എങ്കിൽ ഞാൻ എന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കൊടുത്തേനെ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മരിച്ചേനെ.

0: ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ മുൻനിർത്തിയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. തേദി എന്ന കേന്ദ്ര കഥാപാത്രം ഉണ്ണി നമ്പൂതിരിയുടെ ഭാര്യ. ആ ഭാര്യസ്ഥാനത്തു നിന്നും അവൾ സ്വാതന്ത്ര്യ സമര സേനാനിയായും പിന്നീട് സന്യാസിനിയായും മാറുന്നു. യാതനാപൂർണമായ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ, മൂന്ന് വേഷപകർച്ചകൾ. സ്വതന്ത്ര ചിന്താഗതിയുടെ ലോകത്ത് വളർന്ന ദേവകിക്ക് ഉണ്ണി നമ്പൂതിരിയുമായുള്ള വിവാഹത്തോടെ ഭൂതകാല ജീവിതത്തോട് വിട പറയേണ്ടി വരുന്നു. സമുദായത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നും അണുവിട പോലും മാറാൻ തയ്യാറാവാത്ത ഉണ്ണി നമ്പൂതിരി പൂജയും മന്ത്രവും മാത്രം ജീവിതചര്യയായി സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നു.
1: ദേവാരം കഴിഞ്ഞ ഒന്ന് ഇത്രത്തോളം വന്നിട്ട് പോകും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: ഒരു നിമിഷം നിൽക്കൂ, ഓമതാ തീരാറായി. ഇനി ഭാഗ്യസൂക്തം കൂടി കഴിച്ചാ വരാം.
3: ഉണ്ണി, ഒന്ന് ഇങ്ങോട്ട് വേഗം വരാ. ചെറിയമ്മക്ക് തീരെ സുഖമില്ലാണ്ടായിരിക്കണു. അനക്കോ തീരില്ല, ഇട്ട് വരാ.
0: അഭന്റെ മകളായ തങ്കത്തിന് ദേവകിയോട് തോന്നുന്ന സ്നേഹം അവർ ഇരുവർക്കിടയിലും പിരിയാനാവാത്ത ബന്ധം വളർത്തുന്നു. ഇല്ലത്തെ ജീവിതം സഹിക്കാനാവാതെ ദേവകി തന്റെ ഭാര്യസ്ഥാനം ഉപേക്ഷിച്ചിറങ്ങുന്നു. പിന്നീട് ദേവി ബഹൻ എന്ന പേരിൽ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. തുടർന്ന് ആത്മീയ മാർഗത്തിലേക്ക് തിരിഞ്ഞ് സുമിത്രാനന്ദ എന്ന പേരിൽ സന്യാസിനിയാവുന്നു. വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ണി നമ്പൂതിരിയുടെ ഉദകക്രിയ ചെയ്യാൻ വരുന്ന തങ്കം ഗംഗാനദിയുടെ തീരത്ത് വെച്ച് തന്റെ തേദിയേട്ടത്തിയെ കാണുന്നു. ദുഃഖകരമായ ഒരു നെടുമാംഗല്യത്തിന്റെ മുദ്രയുണ്ട് എന്ന് പറഞ്ഞ് തങ്കമേൽപ്പിക്കുന്ന താലി സുമിത്രാനന്ദ എന്ന തേദിക്കുട്ടി മുന്നിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്കിടുന്നു. അഗ്നിയെ ഇദംന മമ, അഗ്നി ശുദ്ധീകരിച്ച ആ താലി തനി തങ്കമാണെന്ന് പറഞ്ഞ് തേദി തങ്കത്തിന്റെ പൗത്രി ദേവുവിനെ ഏൽപ്പിക്കുന്നിടത്ത് അഗ്നിസാക്ഷി എന്ന ചിത്രം പൂർണ്ണം.
1: ശ്രീപാദങ്ങൾ അറിയുവാൻ നിങ്ങൾ വളരെ ദൂരെയായിരുന്നു, എന്നാൽ ഇപ്പോൾ വളരെ വളരെ അടുത്തിരിക്കുന്നു. ദൂരമേ തോന്നുന്നില്ല. കാണാം, കേൾക്കാം, സ്പർശിക്കാം. ആ പാദത്തിൽ തലവെച്ചുകൊണ്ടല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. തിരിച്ചു വരണമോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ തോന്നി, ഗംഗ ഹിമവാനിൽ നിന്നും പതിച്ചു പിന്മടക്കം അസാധ്യം. ഒഴുകട്ടെ, ഒഴുകട്ടെ. എനിക്ക് മാപ്പ് തരുമേ, ഞാൻ പിന്നെ എത്തി. എനിക്ക് വരാതെ വയ്യ. എല്ലാം ഉപേക്ഷിച്ചു വന്ന എന്നെ നീ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത്? നിന്റെ ആഗ്രഹം എന്താ? എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു ദൂരെ. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നീ നിന്റെ ദേവിയെ കാണും.

പൊതുജീവിതത്തിൽ നാം കണ്ടുമറന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ ഭാവനാപൂർണമായ ആവിഷ്കാരം. കാലചക്രം മുന്നോട്ട് എത്ര തന്നെ കുതിച്ചാലും യാഥാർത്ഥ്യത്തിൽ ചാലിച്ചെഴുതിയ പച്ചയായ കഥയുടെ മാറ്റ് തനി തങ്കം പോലെ നിലനിൽക്കും എന്നതിന്റെ കാലാതീത വർത്തിയായ ഉത്തമ ഉദാഹരണം തന്നെയാണ് അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം. തേദിയേട്ടത്തി, ദേവകി മാനമ്പള്ളി, ദേവീബഹൻ, സുമിത്രാനന്ദ എന്നീ പേരുകളിൽ വരുന്നത് ഒരൊറ്റ കഥാപാത്രം തന്നെയാണ്. കഥാനായികയുടെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ, അതിമനോഹരമായ ആവിഷ്കാരം, നമ്പൂതിരിമാരുടെ വിജാതീയ ഭാര്യമാരും മക്കളും അനുഭവിച്ചിരുന്ന യാതനകൾ ചിത്രത്തിലെ പ്രതിപാദ്യ വിഷയമാകുന്നുണ്ട്. ഐത്താചാരത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന അനാചാരങ്ങൾ ചിത്രത്തിൽ ആദ്യമൊരു വീർപ്പുമുട്ടലായി അനുഭവപ്പെടുകയും പിന്നീടത് ഒരു വേദനയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിന്റെയും സമുദായത്തിന്റെയും വൈകാരിക പ്രശ്നങ്ങൾ ശ്യാമപ്രസാദ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അഗ്നിസാക്ഷി നോവൽ വായിച്ചവർ ഒരിക്കലെങ്കിലും അഗ്നിസാക്ഷി എന്ന ചിത്രം കണ്ടിരിക്കണം. ചിത്രം കണ്ടവർ ഒരാവർത്തിയെങ്കിലും നോവലും വായിച്ചിരിക്കണം. രണ്ടും മലയാളത്തിന്റെ അമൂല്യങ്ങളാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ശ്രുതിസ്മൃതികളിൽ ഇന്ന് ആദ്യം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിനുവേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ഈ ഗാനശില്പികൾ പി ഭാസ്കരനും കെ രാഘവനും.

അടുത്തതായി ചക്രവാകം എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ ഗണേശിന്റെ ഈണത്തിൽ പി. സുശീല പാടിയ ഗാനമാണ്. ഗാനരചയിതാവ് വയലാർ രാമവർമ്മ.

0: തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്.
1: കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട്.

0: വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീരണയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീരണയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്
1: ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ്.

വർഷം നാലായി കോട്ടിനകത്തും വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് ചീക്കയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരി

0: மம்மது காக்கடை போட்டானும் இது நாட்டில் முழுவன் பாட்டான்.
1: ஸ்ருதி ஸ்மிருதிகள், மலையாள சினிமையிலே சுவர்ண கீதங்கள். ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: തർക്കങ്ങളിലും സംവാദങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു യുക്തിദോഷമാണ് വൈക്കോൽപാവതന്ത്രം അഥവാ സ്ട്രോ മാൻ ഫാലസി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ യഥാർത്ഥവാദത്തെ നേരിടുന്നതിന് പകരം അതിനെ വളച്ചൊടിച്ച് ദുർബലമായ മറ്റൊരു വാദമാക്കി മാറ്റി അതിനെ എതിർക്കുന്ന രീതിയാണ് ഇത്. ഒരു യഥാർത്ഥ പോരാളിയോട് യുദ്ധം ചെയ്യുന്നതിന് പകരം വൈക്കോൽ കൊണ്ട് ഒരു പാവയുണ്ടാക്കി അതിനെ തല്ലി തോൽപ്പിക്കുന്നത് പോലെ എളുപ്പമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ ഒരാൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യത്തെ വ്യക്തി ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ വ്യക്തി ആ വാദത്തെ അതിശയോക്തി കലർത്തിയോ തെറ്റായ രീതിയിലോ അവതരിപ്പിച്ച് പുതിയൊരു രൂപം നൽകുന്നു. തുടർന്ന് രണ്ടാമത്തെ വ്യക്തി ഈ വ്യാജവാദത്തെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. ഇതോടെ ആദ്യത്തെ വ്യക്തിയുടെ യഥാർത്ഥവാദവും പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കുന്നു. ഉദാഹരണത്തിന്, നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാൻ നമ്മൾ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം എന്നൊരാൾ പറയുന്നു എന്ന് വയ്ക്കുക. എല്ലാവരും കാറുകൾ ഉപേക്ഷിക്കണമെന്നും നടന്നു പോകണമെന്നുമാണോ നിങ്ങൾ പറയുന്നത്? അത് പ്രായോഗികമല്ല എന്ന് രണ്ടാമത്തെ ആൾ ചോദിക്കുന്നു. ഇവിടെ ആദ്യത്തെ വ്യക്തി കാറുകൾ പൂർണ്ണമായും നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ രണ്ടാമത്തെ ആൾ അതിനെ അങ്ങനെ വളച്ചൊടിച്ചു. അതുപോലെ കുട്ടികൾക്ക് ഹോംവർക്കുകൾ നൽകുന്നത് കുറച്ചുകൂടി ലഘൂകരിക്കണം എന്നൊരാൾ പറയുന്നു. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, കുട്ടികൾ ഒന്നും പഠിക്കണ്ട എന്നാണോ നിങ്ങളുടെ വാദം? പരീക്ഷകൾ എല്ലാം നിർത്തലാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സംവാദത്തിനിടയിൽ ആരെങ്കിലും നിങ്ങളുടെ വാദത്തെ വളച്ചൊടിക്കുന്നു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഇതല്ല, നിങ്ങളത് തെറ്റായാണ് വ്യാഖ്യാനിച്ചത് എന്ന് പറയുക. എന്റെ യഥാർത്ഥവാദം ഇതാണ് എന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഈ യുക്തിദോഷത്തെ മറികടക്കാം. പക്ഷെ വൈക്കോൽ പാവതന്ത്രം പ്രയോഗിക്കുന്ന ആൾ നിങ്ങൾ പറയുന്ന എല്ലാറ്റിനെയും വളച്ചൊടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് തർക്കിക്കാനേ കഴിയും, സമ്മതിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വാദത്തെ എതിരാളി സംഗ്രഹിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചുരുക്കത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിനുശേഷം അവർ പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥവാദത്തേക്കാൾ തീവ്രമോ വിഡ്ഢിത്തം നിറഞ്ഞതോ ആണെങ്കിൽ അതൊരു വൈക്കോൽ പാവയാണ്. ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. നമുക്ക് ചിലവ് കുറയ്ക്കണം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ പട്ടിണി കിടക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നവർ ചോദിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ആ കാര്യം പൂർണ്ണമായും നിരോധിക്കണം എന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും നിർബന്ധമാക്കണം എന്നോ അവർ വാദിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക. എല്ലായ്പ്പോഴും, ഒരിക്കലും, എല്ലാവരും, പൂർണ്ണമായും തുടങ്ങിയ വാക്കുകൾ അവർ നിങ്ങളുടെ വാദത്തിൽ കൂട്ടിച്ചേർക്കും. നിങ്ങൾ ഉന്നയിച്ച ശക്തമായ 3 പോയിന്റുകൾ അവഗണിച്ച് നിങ്ങൾ അത്ര പ്രാധാന്യം നൽകാതെ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തെ മാത്രം പിടിച്ച് അവർ ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ ചെറിയ കാര്യത്തെ തോൽപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മുഴുവൻ വാദത്തെയും തോൽപ്പിച്ചു എന്നവർ വരുത്തി തീർക്കും. നിങ്ങളുടെ നിലവിലെ വാദത്തിന് മറുപടി നൽകുന്നതിന് പകരം നിങ്ങളുടെ ഗ്രൂപ്പോ പാർട്ടിയോ പണ്ട് ചെയ്ത ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാനും തുടങ്ങും. നിങ്ങളെ ഒരു വാർപ്പ് മാതൃക ആയി കണ്ട് ആ മാതൃകയിലുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കും. നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തെ മുൻനിർത്തി പറഞ്ഞ കാര്യത്തെ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി പൊതുവായ ഒരു പ്രസ്താവനയായി അവർ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ക്ഷമിക്കണം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് വ്യക്തമാക്കുക. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്റെ വാദത്തിന്റെ ഒരു അതിശയോക്തി കലർന്ന രൂപമാണ്, എന്റെ യഥാർത്ഥവാദം ഇതാണ് എന്ന് വീണ്ടും ആവർത്തിക്കുക. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്നൊന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കുന്നത് അവരെ പ്രതിരോധത്തിലാക്കും. എന്നാലും പറയട്ടെ, വൈക്കോൽ പാവതന്ത്രം പ്രയോഗിക്കുന്നവരോട് തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലത്. യുക്തിസഹമായ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം തന്ത്രങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ വ്യക്തതയുള്ളതാക്കും.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് സ്റ്റാർ ചാർട്ടിംഗ് എന്ന മാർഗത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താൻ സഹായിക്കുന്ന സ്റ്റാർ ചാർട്ടിംഗ് എന്ന മാർഗത്തെക്കുറിച്ച് കേൾക്കാം. എത്ര പറഞ്ഞാലും രാവിലെ എഴുന്നേൽക്കില്ല, ഹോംവർക്ക് ചെയ്യാൻ ദിവസവും വഴക്കാണ്, മൊബൈൽ മാറ്റിവെക്കാൻ പറഞ്ഞാൽ ഉടൻ ദേഷ്യപ്പെടും. ഇത്തരം പരാതികൾ ഇല്ലാത്ത വീടുകൾ ഇന്ന് വളരെ കുറവാണ്. പല മാതാപിതാക്കളും ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവം മാറ്റാൻ ശകാരവും ഭീഷണിയും ശിക്ഷയും ആശ്രയിക്കാറുണ്ട്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ഭയത്തിലൂടെ മാറ്റം വരുത്തുന്നതിനേക്കാൾ നല്ല പെരുമാറ്റങ്ങളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഈ സമീപനത്തെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കുന്നത്. പെരുമാറ്റശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ബി എഫ് സ്കിന്നർ അവതരിപ്പിച്ച ആശയങ്ങളിൽ നിന്നാണ് ഈ രീതി വികസിച്ചത്. കുട്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ഉടൻ തന്നെ പോസിറ്റീവ് അംഗീകാരം ലഭിക്കുമ്പോൾ ആ പെരുമാറ്റം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കും എന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഈ ആശയം വീട്ടിൽ വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രീതിയാണ് സ്റ്റാർ ചാർട്ടിംഗ്. സ്റ്റാർ ചാർട്ട് എങ്ങനെ തയ്യാറാക്കാം? ഒരു വലിയ ചാർട്ട് പേപ്പർ എടുത്ത് മുകളിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ എഴുതുക. ഇടതുവശത്ത് കുട്ടി ദിവസവും ചെയ്യേണ്ട 5 പ്രധാന ശീലങ്ങൾ മാത്രം രേഖപ്പെടുത്തുക. ഉദാഹരണമായി, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക, രാവിലെ 1 മണിക്കൂർ പഠിക്കുക, 2 മണിക്കൂർ പുറത്ത് കളിക്കുക, മൊബൈൽ ഫോൺ 1 മണിക്കൂർ മാത്രം ഉപയോഗിക്കുക, വൈകുന്നേരം വീണ്ടും പഠനസമയം പൂർത്തിയാക്കുക. കുട്ടിയുടെ പ്രായവും ആവശ്യവും അനുസരിച്ച് ഈ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താം. 5 കൂടുതൽ കാര്യങ്ങൾ തുടക്കത്തിൽ നൽകാതിരിക്കുന്നതാണ് നല്ലത്. ഇതെങ്ങനെ പ്രവർത്തിക്കും? കുട്ടിയോട് പറയേണ്ടത് വളരെ ലളിതമാണ്. ഞങ്ങൾ ഓർമ്മിപ്പിക്കാതെ ഈ കാര്യങ്ങൾ നീ സ്വയം ചെയ്താൽ ഓരോ കാര്യത്തിനും ഓരോ ടിക്ക് ലഭിക്കും. ഒരു ദിവസം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയാൽ ആ ദിവസത്തിന് ഒരു സ്റ്റാർ നൽകുക. അത് നക്ഷത്രം വരച്ചോ സ്റ്റിക്കർ ഒട്ടിച്ചോ നൽകാം. ഇവിടെ സ്റ്റാറിന് വലിയ സാമ്പത്തിക മൂല്യമില്ല, പക്ഷേ കുട്ടിയുടെ തലച്ചോറിന് അത് വലിയൊരു അംഗീകാരമാണ്. പ്രശംസയും അംഗീകാരവും ലഭിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ന്യൂറോ കെമിക്കൽ സജീവമാകുന്നു. അതുവഴി ഇത് വീണ്ടും ചെയ്യണം എന്ന പ്രചോദനം സ്വാഭാവികമായി രൂപപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഒരു ചെറിയ സ്റ്റാർ പോലും കുട്ടിക്ക് വലിയ സന്തോഷം നൽകുന്നു. സ്റ്റാറുകൾ എങ്ങനെ ഉപയോഗിക്കണം? 5 ദിവസം തുടർച്ചയായി സ്റ്റാർ ലഭിച്ചാൽ 6ാം ദിവസം അവ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ സമ്മാനമായി കൈമാറാം. ഉദാഹരണത്തിന്, പാർക്കിൽ പോകുക, ഇഷ്ടപ്പെട്ട സിനിമ കാണുക, അധികമായി 1/2 മണിക്കൂർ കളിക്കാൻ അനുവാദം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, കുടുംബത്തോടൊപ്പം ഒരു ചെറിയ യാത്ര. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ സമ്മാനങ്ങളും പണവുമായി ബന്ധിപ്പിക്കേണ്ടതില്ല. കുട്ടികൾക്ക് പലപ്പോഴും മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് ഏറ്റവും വലിയ റിവാർഡ്. ഇതിലൂടെ കുട്ടി പഠിക്കുന്നത് ശീലങ്ങൾ മാത്രമല്ല, സ്റ്റാർ ചാർട്ടിന്റെ ഏറ്റവും വലിയ നേട്ടം കുട്ടി ഒരു കാര്യം ഉടനെ ലഭിക്കണമെന്നില്ല എന്ന സത്യം പഠിക്കുന്നു എന്നതാണ്. ഇന്നത്തെ ലോകത്ത് കുട്ടികൾ ഒരു ബട്ടൺ അമർത്തുമ്പോൾ വീഡിയോ ലഭിക്കുന്നു, ഒരു ക്ലിക്ക് ചെയ്താൽ ഗെയിം ലഭിക്കുന്നു. അതിനാൽ കാത്തിരിക്കാൻ അവർക്ക് അവസരങ്ങൾ വളരെ കുറവാണ്. എന്നാൽ സ്റ്റാർ ചാർട്ട് കുട്ടിയെ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് പഠിപ്പിക്കുന്നു. ഇത് നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രതിഫലം ലഭിക്കൂ. ജീവിതത്തിലെ വിജയവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന മാനസിക കഴിവുകളിൽ ഒന്നാണ് ഇത്. എത്ര കാലം ഇത് തുടരാം? ആദ്യ 2-3 മാസങ്ങളിൽ 5 ദിവസത്തെ ചക്രം മതിയാകും. പിന്നീട് അത് 6 ദിവസമാക്കാം, ശേഷം 1 ആഴ്ച, പിന്നീട് 2 ആഴ്ച. അങ്ങനെ പതിയെ 1 മാസം വരെ എത്തിക്കാം. ഇതിലൂടെ കുട്ടിയുടെ ആത്മനിയന്ത്രണം ക്രമേണ വർദ്ധിക്കും. ഒരു പ്രധാന കാര്യം, സ്റ്റാർ ചാർട്ട് ഒരിക്കലും കുട്ടിയെ നിയന്ത്രിക്കാനുള്ള ഉപകരണം ആകരുത്. മറിച്ച് കുട്ടിയുടെ വളർച്ചയ്ക്ക് മാതാപിതാക്കളും കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ഒരു ചെറിയ കരാറായിരിക്കണം. ഒരു ദിവസം കുട്ടിക്ക് സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ ശകാരിക്കരുത്. പകരം പറയുക, നാളെ വീണ്ടും ശ്രമിക്കാം. കാരണം ഈ രീതിയുടെ ലക്ഷ്യം കുട്ടിയെ ശിക്ഷിക്കലല്ല, വിജയിക്കാൻ പഠിപ്പിക്കലാണ്. ഒടുവിൽ നല്ല ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടില്ല, അതുപോലെ മോശം ശീലങ്ങളും ഒരു ദിവസം കൊണ്ട് മാറില്ല. പക്ഷേ ചെറിയ വിജയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ ദിവസവും കുട്ടിയുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടുകയാണ്. ഒടുവിൽ സ്റ്റാറുകളോ സ്റ്റിക്കറുകളോ ആവശ്യമില്ലാത്ത ഒരു ദിവസം വരും. കാരണം ആ ശീലങ്ങൾ അപ്പോഴേക്കും കുട്ടിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കും. അതാണ് സ്റ്റാർ ചാർട്ടിംഗിന്റെ ഏറ്റവും വലിയ വിജയം. ശിക്ഷ കുട്ടിയെ ഭയപ്പെടുത്തും,

0: അംഗീകാരം കുട്ടിയെ വളർത്തും. ചെറിയൊരു നക്ഷത്രം പോലും ഒരു വലിയ വ്യക്തിത്വത്തിന്റെ തുടക്കമാകാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേർക്ക് ആത്മവിശ്വാസക്കുറവ് പ്രശ്നമാവാറുണ്ട്. മറ്റൊരാളുടെ മുഖത്ത് നോക്കി സ്വന്തം നിലപാട് പറയാൻ ബുദ്ധിമുട്ട്. ഒരു ജോലി ചെയ്തു കഴിഞ്ഞിട്ട് പ്രതിഫലം ചോദിക്കാൻ ബുദ്ധിമുട്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് സമർത്ഥമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ കാരണം വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ ഉണ്ട്. സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കുഴിയിൽ ചാടുന്ന ധാരാളം കൗമാരപ്രായക്കാരും നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും കൗമാരപ്രായത്തിലെ ലഹരിയുടെ ഉപയോഗമൊക്കെ തുടങ്ങുന്നത് സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലം തന്നെ ആയിരിക്കുമല്ലോ മിക്കവാറും അവസരങ്ങളിൽ. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ നീ കഞ്ചാവ് വലിക്കണം എന്ന് ഏതെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞാൽ അയാളുടെ അടുത്ത് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതുമൂലം പലപ്പോഴും ഇങ്ങനെയുള്ള ലഹരികളിലേക്ക് പെട്ടുപോകുന്ന കൗമാരപ്രായക്കാർ ധാരാളമുണ്ട്. നമുക്ക് ആത്മവിശ്വാസം മെച്ചപ്പെടുത്തിയെടുക്കാൻ, വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന വാക്കിൻ്റെ ഒരു നിർവചനം, നമ്മുടെ കഴിവുകളെയും പരിമിതികളെയും നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് അതിന് അനുസൃതമായി മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ് എന്നാണ് അതിൻ്റെ ഒരു നിർവചനം. ഇവിടെ പലപ്പോഴും രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവണം, നമ്മുടെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവണം. ഈ പരിമിതികൾ തിരിച്ചറിയുക എന്നുള്ളതും ആത്മവിശ്വാസത്തിന് പ്രധാനമാണ്. കാരണം ഞാനിപ്പോൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കാം, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല, അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യം വേണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പൊതുവേദിയിൽ ചെന്ന് ഞാൻ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന കേട്ട് ജനങ്ങൾ ചിലപ്പോൾ കൈയടി ചെന്നിരിക്കാം. ഇത് കേട്ടിട്ട് എനിക്ക് ആ ഭയങ്കരമായൊരു അഹംഭാവം തോന്നി ഞാൻ മൈക്കെടുത്ത് വെച്ച് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിതിവിശേഷം മാറും, വല്ലാത്ത പരിതാപകരമായൊരു അവസ്ഥയിലേക്ക് പോയെന്ന് വിരിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ബോധ്യം ഈ ആത്മവിശ്വാസത്തിൻ്റെ കാതലായ സംഗതിയാണ്. രണ്ടാമത്തെ ഒരു ഘടകം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ മറ്റൊരാൾ നമ്മളോട് പറഞ്ഞാൽ സാധാരണ ആളുകൾ നാല് രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. ചില ആളുകൾ വളരെ ദുർബലമായി പ്രതിഷേധിക്കും, എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് വയ്യ, വളരെ ദുർബലമായ പ്രതിഷേധമാണ്. ആ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്നെ ഒന്നുകൂടെ ഒന്ന് വിളിക്കുമോ, ഞാനങ്ങ് സമ്മതിക്കാം. ഉദാഹരണത്തിന് ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി കൗമാരപ്രായക്കാരെ നിർബന്ധിക്കുന്നു സുഹൃത്തുക്കൾ. എനിക്ക് വേണ്ട എന്ന് വളരെ ദുർബലമായ ഒരു വ്യക്തി പറയുമ്പോൾ ഒന്നുകൂടെ നിർബന്ധിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. മുൻപേ ഗമിക്കുന്ന ഗോവിൻ്റെ പുറകെ പോകുന്ന ഗോക്കളായിട്ട് ഇവർ പൊക്കൊണ്ടിരിക്കുന്നു. ഈ പ്രകൃതത്തിനെയാണ് പാസീവ് ബിഹേവിയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. പാസീവായ ഒരു മനുഷ്യനെ കണ്ടാൽ തന്നെ നമുക്കറിയാം മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കണ്ണുകളിൽ നോക്കുകയില്ല, പലപ്പോഴും താഴേക്കായിരിക്കും നോക്കുന്നത്, സംസാരത്തിന് ഒന്നുകിൽ ഭയങ്കരമായി ധൃതിയായിരിക്കും അല്ലെങ്കിൽ വളരെ പതിഞ്ഞ താളത്തിലായിരിക്കും പറയുന്നത്. ഈ ധൃതി വെച്ച് പറയുമ്പോൾ പലപ്പോഴും സംസാരത്തിൽ വിക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്, ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന നിലപാടുള്ളവർ. ഇത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ തെല്ലും വില കൽപ്പിക്കാറില്ല, അവനവൻ്റെ അവകാശങ്ങൾക്ക് മാത്രമേ അവർ വില കൽപ്പിക്കാറുള്ളൂ. ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ശബ്ദമുയർത്തി ഒരുപക്ഷെ ചീത്ത പറഞ്ഞു തന്നെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ആളുകളാണ് ഇക്കൂട്ടർ. ഇവരെ അഗ്രസീവ് ബിഹേവിയർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ള ആളുകൾ എന്ന് നമുക്ക് വിലയിരുത്താം. ഇത്തരക്കാർ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നല്ല വിജയം നേടും. കാരണം ഒരു സ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനും സ്വന്തം ഭാഗം സമർത്ഥിക്കാനും ഒക്കെ അപാരമായ കഴിവ് ഇവർക്കുണ്ടാവും. ഇതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇവർ നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്യും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെ മറ്റുള്ളവർ വെറുക്കാൻ തുടങ്ങും. കാരണം ഇവർ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു നേതാവിനെ എത്ര നാൾ നമ്മൾ സഹിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് വെറുപ്പ് തോന്നും, നമ്മൾ പതിയെ അയാളിൽ നിന്ന് അകലാനും തുടങ്ങും. ഇനി മൂന്നാമതൊരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ വളരെ കുറവാണ്. എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് മാത്രം കാണുന്ന ആളുകളാണ്. ഇപ്പം നാളെ ഒരു അവധി ദിവസമാണ്, ഒരു വിനോദയാത്രയ്ക്ക് പൊന്മുടിയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുള്ളൊരു വ്യക്തി പറയും, അയ്യോ പൊന്മുടിയിലൊന്നും പോകരുത്, പൊന്മുടിയിൽ നാല് കൊല്ലത്തിന് മുൻപ് ചെറുപ്പക്കാർ ചെന്നപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി കൊക്കയിൽ വീണ് അവർ മരിച്ചു, അതുകൊണ്ട് പൊന്മുടി ഡേഞ്ചറസ് ആണ്, പോവരുത് എന്ന് പറയും. അപ്പം ഇത്തരത്തിൽ ശരിക്കും എന്ത് കാര്യത്തിനെയും നെഗറ്റീവുമായി മാത്രം കാണുന്ന ആളുകൾ ഇവരെ റിഗ്രസീവ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ പിന്തിരിപ്പൻ വ്യക്തിത്വങ്ങൾ എന്ന് പറയും. ഇവരോട് ഒരു 10 മിനിറ്റ് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കരമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നാലാമതൊരു വിഭാഗം ആളുകളുണ്ട്. അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്, മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ സ്വന്തം ഭാഗം സമർത്ഥിക്കാനും സ്വന്തം ആഗ്രഹങ്ങൾ സഫലമാക്കാനും കഴിവുള്ള ആളുകളാണ് അവർ. ഈ സ്വഭാവത്തിനെയാണ് അസേർട്ടീവ് ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവ ദൃഢത എന്ന് പറയുന്നത്. അപ്പോൾ സ്വഭാവ ദൃഢതയുള്ള വ്യക്തിക്ക് മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചെല്ലാം നല്ല ബോധ്യമുണ്ട്, അവരെ ബഹുമാനവുമുണ്ട്, അവരോട് സ്നേഹവുമുണ്ട്, അവരോട് കരുതലുമുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചാൽ നമ്മളവിടെ കൃത്യമായ വര വരയ്ക്കുക തന്നെ ചെയ്യും. അസർട്ടീവായ ഒരു വ്യക്തിയെ, സ്വഭാവ ദൃഢതയുള്ള ഒരു വ്യക്തിയെ ലഹരി ഉപയോഗിക്കാൻ സുഹൃത്തുക്കൾ പ്രേരിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കി ദൃഢമായ സ്വരത്തിൽ, എന്നാൽ മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ, ദേഷ്യപ്പെടാതെ അയാൾക്ക് പറയാൻ പറ്റും, എനിക്ക് ഈ കാര്യം താല്പര്യമില്ല, എനിക്കിഷ്ടമില്ലാത്തൊരു സംഗതിയാണിത്, ഇത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്, ഞാനിതിനില്ല. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ പറഞ്ഞെന്നിരിക്കും, നീ ഞങ്ങളുടെ സുഹൃത്താണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കഞ്ചാവ് വലിക്കണം, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ സുഹൃത്തല്ല. ഇങ്ങനെ പറയുന്ന ആ വ്യക്തിയോട് ഈ സ്വഭാവ ദൃഢതയുള്ള ആൾ തിരിച്ചു ചോദിക്കും, ഞാൻ കുറച്ച് ചാണകം കലക്കി ഒരു ഗ്ലാസ്സിൽ കൊണ്ട് തന്നാൽ എൻ്റെ സുഹൃത്താണ് എന്നതുകൊണ്ട് നീ കുടിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണത് കുടിക്കാത്തത്? നിനക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അതേപോലെ നീ എന്നെ ചെയ്യാൻ നിർബന്ധിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്. നമുക്ക് സുഹൃത്തുക്കളായിട്ട് ഇനിയും തുടരാം, ഈ ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കരുതി നമ്മൾ ശത്രുക്കളാകേണ്ട കാര്യമില്ല. നാളെ നമുക്ക് യോജിക്കാൻ പറ്റുന്ന 100 കണക്കിന് മറ്റു കാര്യങ്ങൾ വന്നിരിക്കും, അവിടെയൊക്കെ നമുക്ക് യോജിക്കാം, സഹകരിക്കാം, നമുക്ക് സുഹൃത്തുക്കളായി തുടരാം. ഞാൻ മാംസബുക്കാണ്, നിങ്ങൾ സസ്യബുക്കായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ശത്രുക്കളാകേണ്ട കാര്യമില്ല. നമ്മൾ പരസ്പരം ആ ഒരു കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ മറ്റ് സകല കാര്യങ്ങളിലും നമുക്ക് സഹകരിക്കാനായിട്ട് പറ്റിയെന്നിരിക്കും. ഇതാണ് സ്വഭാവ ദൃഢത. ഈ സ്വഭാവ ദൃഢത ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടാവും, നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും. പലപ്പോഴും പല കൗമാരപ്രായക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വളരെ കടുത്ത നിലപാടൊക്കെ പറഞ്ഞാൽ സുഹൃത്തുക്കൾ നമ്മളെ ഉപേക്ഷിച്ചു പോകില്ലേ എന്ന്. ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ നിലപാടോടുകൂടി നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സുഹൃത്തുക്കൾക്കെല്ലാം മനസ്സിലാവും, ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന്. ആ ഒരു നിലപാടോടുകൂടി നമ്മളെ അവർ അംഗീകരിക്കുകയും അവരുടെ സുഹൃത്ത് വലയത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴാണ് ആ സൗഹൃദം സാർത്ഥകമാകുന്നത്. ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ സൗഹൃദത്തിൽ ഏർപ്പെടാൻ നമുക്ക് സ്വഭാവ ദൃഢത ശീലമാക്കാം. ഇത് ശീലമാക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും നമ്മുടെ ആശയവിനിമയത്തിൽ പിഴവ് പറ്റുകയില്ല, നമുക്ക് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുകയില്ല, നമ്മുടെ നിലപാടുകളോടുകൂടി നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. എന്റെ ഡയറിയിലെ 142 പേജ്. ഇന്നിവിടെ എത്തിയ യുവാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിപ്പോഴും ശാന്തമായിട്ടില്ല. അവന്റെ പേര് വിനീത്, 24 വയസ്സ്. പക്ഷെ അവന്റെ ഉള്ളിൽ ഓരോ നിമിഷവും മാറിമറിയുന്ന ലോകങ്ങൾ എന്നെ മാത്രമല്ല, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പലതവണ പല മന്ത്രവാദികളെയും കാണിച്ച് സർവപൂജകളും മന്ത്രവാദങ്ങളും ചെയ്തിട്ടാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ നേരം ഓരോ പ്രകൃതം. വീട്ടുകാർ കരുതിയത് പല ബാധകൾ അവനെ ആവാഹിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ രാവിലെ ഒരു പ്രകൃതം, ഉച്ചയ്ക്ക് വേറൊന്ന്, വൈകിട്ട് മറ്റൊന്ന്, രാത്രിയാകുമ്പോൾ തികച്ചും നോർമൽ. അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും കാണില്ലേ ഡോക്ടർ എന്നാണ് അവന്റെ അമ്മാവൻ എന്നോട് ചോദിച്ചത്. സാധാരണ സൈക്കോസിസ് രോഗികളിൽ കാണുന്ന സ്ഥിരമായ ലക്ഷണങ്ങളല്ല വിനീതിൽ കണ്ടത്. അതൊരു മായാ കാഴ്ച പോലെയായിരുന്നു. ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് അക്യൂട്ട് ആൻഡ് ട്രാൻസിയന്റ് പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാണ്. മനഃശാസ്ത്രത്തിൽ ചില രോഗങ്ങൾ അങ്ങനെ വലിയ പേരുകളാണ്. വിനീത് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ നോക്കി, ഈ ജനലിലൂടെ വരുന്നത് വെറും കാറ്റല്ല, അത് ആയിരക്കണക്കിന് മാലാഖമാരുടെ ചിറകടിയാണ്. എനിക്ക് സംഗീതം കേൾക്കാം ഡോക്ടർ, സ്വർണ്ണ നിറമുള്ള സംഗീതം. വിനീതിനോട് ഞാൻ ശാന്തമാകാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സംഗീതമൊന്നുമില്ലല്ലോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്വരം മാറി പേടിയോടെ അവൻ പറഞ്ഞു, സംഗീതമോ? ഏയ്, അതല്ല ഡോക്ടർ, നോക്കി, നിങ്ങളുടെ പുറകിൽ ആ ഭിത്തിയിൽ രക്തം പടരുന്നുണ്ട്. അവർ വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ. ആ ജനൽ അടയ്ക്കൂ ഡോക്ടർ, അവരെന്നെ കൊല്ലും. നോക്കൂ, ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഒരു നിമിഷം വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണെങ്കിൽ അടുത്ത നിമിഷം കടുത്ത ഭയത്തിലേക്കും സംശയത്തിലേക്കും അവൻ വഴുതി വീഴുന്നു. അവന്റെ ലക്ഷണങ്ങൾ ഒരു പോളിമോർഫിക് അവസ്ഥയിലാണ്. അതായത്, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇപ്പോൾ കണ്ട ഹാലുസിനേഷൻ തൊട്ടടുത്ത നിമിഷം മാറി മറ്റൊന്നായി മാറുന്നു. ഇവർക്ക് ഡെല്യൂഷൻ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് മാറിമറിയുന്ന സ്വഭാവമുള്ളതാണ്. കുറച്ചു കഴിഞ്ഞ് വിനീത് വളരെ സാധാരണക്കാരനെ പോലെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്റെ അമ്മ എവിടെ? എനിക്ക് വീട്ടിൽ പോണം. വിനീത്, നീ കുറച്ചു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, മാലാഖമാരെക്കുറിച്ചും നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെക്കുറിച്ചും ചുമരിൽ രക്തം പടരുന്നതിനെക്കുറിച്ചുമൊക്കെ ഓർക്കുന്നുണ്ടോ അത്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് പനിയാണോ ഡോക്ടർ? മനസ്സിന്റെ ഈ അവസ്ഥ വളരെ സങ്കീർണമാണ്. കൂടെയുള്ള ആളുകൾ വിശ്വസിച്ചു പോകും ഏതോ ബാധ കയറിയതാണ് എന്ന്. പക്ഷേ പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ ബാധിച്ചവർക്ക് ലോകം ഒരു കലങ്ങിയ കണ്ണാടി പോലെയാണ്. ലക്ഷണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായേക്കാം. പക്ഷെ ശരിയായ ചികിത്സയും കൗൺസിലിംഗും നൽകിയില്ലെങ്കിൽ അത് വീണ്ടും മടങ്ങിവരാം. വിനീതിനെ ഞങ്ങൾ കരുണാസയിൽ അഡ്മിറ്റ് ചെയ്തു. കൃത്യമായ മരുന്നുകളും സ്നേഹത്തോടെയുള്ള പരിചരണവും അവനെ ആ മായാ കാഴ്ചകളിൽ നിന്ന് മോചിപ്പിക്കും, ഞങ്ങൾക്കുറപ്പുണ്ട്. സൈക്യാട്രിസ്റ്റ് വളരെ കാര്യമായിട്ടാണ് അവന് മരുന്നെഴുതിയിരിക്കുന്നത്. മറ്റെല്ലാവരും അവനോടൊപ്പമുണ്ട്. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും മറ്റു കാര്യങ്ങളുമൊക്കെയായി തീർച്ചയായും വിനീത് തിരിച്ചു വരിക തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. എനിക്കിന്ന് കേൾക്കേണ്ടത് ഡിയർ കോംബ്രേഡ് എന്ന സിനിമയിലെ മതുപോലെ എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് കൃഷ്ണ, ഞാൻ ഒറ്റൂർന്ന സ്ഥലത്താണ് വരുന്നത്. ഇന്നെനിക്ക് റേഡിയോയിൽ കേൾക്കാൻ താല്പര്യമുള്ള പാട്ടെന്ന് പറയുന്നത് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന പാട്ടാണ്.

എന്റെ പേര് അലീമ. കൊല്ലാണ് സ്ഥലം. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പിന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ടി ടി സി ട്രെയിനറാണ്. എനിക്ക് ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്, ഞാൻ ആക്ച്വലി ഇത് എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ട് യേശുദാസ് പാടിയ മകളെ പാതിമലരെ എന്നുള്ളൊരു സോങ്ങാണ്.

എന്റെ പേര് അൻസിയ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്കല ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലാണ്. അപ്പൊ എനിക്ക് ഇന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് നമ്മൾ എന്ന സിനിമയിലെ യേശുദാസ് പാടിയ എന്നെ അമ്മയൊന്ന് കാണാൻ എന്ന് പറയുന്ന ഗാനമാണ്. ഇത് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ്.

എൻ്റെ പേര് രേഷ്ണ. ഞാൻ വിളപ്പിൽ ശാലയിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹമുള്ള സോങ് പി ഉണ്ണികൃഷ്ണൻ പാടിയ കാതലൻ എന്ന ഫിലിമിലെ എന്നെ വിളയടി എന്നെ വിള.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ആനന്ദ് കൃഷ്ണ എന്നാണ്, ഞാൻ വട്ടിയൂർക്കാവ് നിന്നാണ് വരുന്നത്. ഇന്ന് എനിക്ക് റേഡിയോയിൽ കൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ക് എന്ന മൂവിയിലെ പറയുവാൻ എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: ആയിരത്തി തൊള്ളായിരത്തി 1994 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം യൂസഫ് അലി കേച്ചേരിക്കായിരുന്നു. പരിണയം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. കെ ജെ യേശുദാസ് ആരംഭിച്ച ഗാനം കേൾക്കാം.

1994 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ബെനി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിനായിരുന്നു. തേൻവാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. മാൽഗുഡി ശോഭ ലഭിച്ച ഗാനം കേൾക്കാം.

1984 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക കെ എസ് ചിത്രയുമായിരുന്നു. പരിണയം എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. യേശുദാസ് ആലപിച്ച സാമജ സഞ്ചാരിണി എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ടു മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന വാശിയും കരച്ചിലും അവരുടെ സ്വഭാവ ദൂഷ്യമല്ല, മറിച്ച് മസ്തിഷ്ക വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടമാണ്. കുഞ്ഞുങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചു കരയുന്നത് കാണുമ്പോൾ അവരെല്ലാം അനുസരണയില്ലാത്തവരാണെന്ന് നാം വിചാരിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കരച്ചിൽ ഒരു സ്വഭാവ പ്രശ്നമല്ല, മറിച്ച് അവരുടെ തലച്ചോറിലെ ഒരു പ്രതിഭാസമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാനും യുക്തിപൂർവം ചിന്തിക്കാനും സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം ഈ പ്രായത്തിൽ വികസിച്ചു വരുന്നതേയുള്ളൂ. ഏകദേശം 4 വയസ്സാകുമ്പോൾ മാത്രമേ ഈ ഭാഗം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബിസ്ക്കറ്റ് പൊട്ടിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാത്രം കിട്ടാതെ വരുമ്പോഴോ ഉണ്ടാകുന്ന നിരാശയെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ശാരീരിക സംവിധാനങ്ങൾ കുഞ്ഞിന്റെ തലച്ചോറിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഈ അവസ്ഥയെ ഒരു ന്യൂറോളജിക്കൽ കൊടുങ്കാറ്റ എന്ന് വിശേഷിപ്പിക്കാം. കുഞ്ഞിന് തന്റെ വികാരങ്ങളെ തനിയെ നിയന്ത്രിക്കാനോ ശാന്തമാകാനോ സാധിക്കില്ല. അവർ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല ഈ കരച്ചിൽ, മറിച്ച് വൈകാരികമായി അവർ അമിതമായി തളർന്നുപോകുന്ന നിമിഷമാണത്. മാതാപിതാക്കൾ ഈ സത്യം തിരിച്ചറിയുന്നത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കും. കുഞ്ഞിനെ ശിക്ഷിക്കേണ്ട ഒരു സ്വഭാവ വൈകല്യമായല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് അവർക്ക് നിങ്ങളുടെ വൈകാരിക പിന്തുണ ആവശ്യമായ ഒരു നിമിഷമായിട്ടാണ് കാണേണ്ടത്. നിങ്ങളുടെ ശാന്തമായ സാന്നിധ്യമാണ് അവർക്കപ്പോൾ ഏറ്റവും വലിയ മരുന്ന്. കുട്ടി അനിയന്ത്രിതമായി കരയുമ്പോൾ മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ശാന്തരാകുക എന്നതാണ്. കുഞ്ഞിന് തനിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ആ ശാന്തത നിങ്ങളിൽ നിന്ന് അവർ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശാന്തമായി അവരുടെ കൂടെ നിൽക്കുമ്പോൾ കുഞ്ഞിന്റെ നാഡീവ്യൂഹം പതുക്കെ സാധാരണ നിലയിലേക്ക് വരും. ഇത്തരത്തിൽ ആവർത്തിച്ചു ലഭിക്കുന്ന ആശ്വാസമാണ് പിൽക്കാലത്ത് സ്വന്തം വികാരങ്ങളെ തനിയെ നിയന്ത്രിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. നിങ്ങളുടെ ഓരോ ശാന്തമായ ഇടപെടലും അവരുടെ തലച്ചോറിൽ സുസ്ഥിരമായ പുതിയ പാതകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ പേരിട്ട് വിളിക്കാൻ അവരെ പഠിപ്പിക്കുന്നത് വലിയൊരു മുൻകരുതലാണ്. കുട്ടി കരയുമ്പോഴല്ല, മറിച്ച് അവർ ശാന്തമായിരിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നിന്റെ കളിപ്പാട്ടം വീണുപോയപ്പോൾ നിനക്കൊരുപാട് സങ്കടമായി അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോ നിനക്ക് ദേഷ്യം വന്നോ? എന്നിങ്ങനെ ചോദിക്കുന്നത് വഴി തങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. ഈ വൈകാരിക ഭാഷ ഭാവിയിൽ കാര്യങ്ങളെ പക്വതയോടെ നേരിടാൻ അവരെ സഹായിക്കും. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് വികാരങ്ങളെ സംസ്കരിക്കാനുള്ള അവരുടെ ഉള്ളിലെ നിർമ്മാണ ഘടനയാണ്. ദിവസേനയുള്ള കൊച്ചുകൊച്ചു കാര്യങ്ങളിൽ കുട്ടികൾക്ക് ചില തിരഞ്ഞെടുപ്പുകൾ നൽകുന്നത് ഇത്തരം വാശികൾ കുറയ്ക്കാൻ സഹായിക്കും. നീലപാത്രം വേണോ അതോ ചുവന്ന പാത്രം വേണോ, ഈ പുസ്തകം വായിക്കണോ അതോ മറ്റേതാണോ ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തങ്ങൾക്കും എന്തൊക്കെയോ തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവർക്ക് തോന്നും. ഇത് അനാവശ്യമായ തർക്കങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. ഇത്തരം മാർഗങ്ങൾ വാശി പൂർണ്ണമായും ഇല്ലാതാക്കില്ലായിരിക്കാം, കാരണം തലച്ചോർ അതിന്റെ സ്വാഭാവികമായ വളർച്ച പൂർത്തിയാക്കാൻ സമയമെടുക്കും. എന്നാൽ പ്രകൃതിയുടെ ഈ നിയമത്തെ എതിർക്കുന്നതിന് പകരം അതിനോട് ചേർന്ന് നിൽക്കാൻ ഇത് മാതാപിതാക്കളെ സഹായിക്കും. കുട്ടികളുടെ ഈ കുസൃതികളും കരച്ചിലും അവരുടെ വളർച്ചയുടെ മനോഹരമായ അടയാളങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കുഞ്ഞിനെ നിശബ്ദനാക്കുന്നത് അവരുടെ തലച്ചോറിൽ ദോഷകരമായ മാറ്റങ്ങൾ വരുത്തിയേക്കാം. സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് മാത്രമേ പക്വതയുള്ള വ്യക്തികളായി മാറാൻ കഴിയൂ. മാതാപിതാക്കളുടെ ക്ഷമയും കരുതലുമാണ് അവരുടെ ലോകത്തെ ഏറ്റവും വലിയ സംരക്ഷണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ ഈ ചെറിയ ഇടപെടലുകളിലൂടെയാണ് തുടങ്ങുന്നത്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരോടൊപ്പം ശാന്തമായി നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ശാന്തത അവരുടെ ജീവിതകാലം മുഴുവൻ തുണയാകുന്ന ഒരു വലിയ കരുത്തായി മാറും. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഈ കൊച്ചു തർക്കങ്ങൾ നാളെ വലിയ നേട്ടങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ്. അവരുടെ ആത്മവിശ്വാസം തകർക്കാതെ തന്നെ നമുക്കവരെ വഴി നടത്താം.

91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ നീണ്ടുകിടക്കുന്ന പ്രകൃതിയുടെ അത്ഭുത ലോകമായ പശ്ചിമഘട്ടത്തിലേക്കാണ്. പശ്ചിമഘട്ടം കേവലം ഒരു മലനിരയല്ല, മറിച്ച് ജീവന്റെയും സംസ്കാരത്തിന്റെയും ഒരു കലവറയാണ്. ജീവന്റെ ഉറവിടമാണ് പശ്ചിമഘട്ടം എന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. പശ്ചിമഘട്ടം ഏകദേശം 1600 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ പ്രദേശങ്ങളിലൊന്നാണ്. ഇവിടെ കാണുന്ന സസ്യങ്ങളും ജീവികളും നദികളും മലകളും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഈ മലനിരകൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ നൽകുന്നതിനാൽ ഈ പ്രദേശത്ത് ധാരാളം നദികളും കാടുകളുമുണ്ട്. പശ്ചിമഘട്ടം നിരവധി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെയും സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താർ, വരയാട്, ഇന്ത്യനാന എന്നിവയെ ഇവിടെ കാണാം. കൂടാതെ നിരവധിയിനം പക്ഷികളും ഉഭയജീവികളും പാമ്പുകളും ഇവിടെയുണ്ട്. കാവേരി, ഗോദാവരി, കൃഷ്ണ, പെരിയാർ, ഭാരതപ്പുഴ തുടങ്ങിയ നദികളുടെയെല്ലാം ഉറവിടം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലെ വനങ്ങളും മലകളും പല ആദിവാസി വിഭാഗങ്ങളുടെയും വീടാണ്. അവരുടെ ജീവിതവും സംസ്കാരവും പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതിപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 2012 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി ഇവിടെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. പശ്ചിമഘട്ടം വെറുമൊരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. അവരുടെ കൃഷിയും ജീവിത രീതികളും ആചാരങ്ങളും ഈ മലനിരകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള നാടൻ പാട്ടുകളും കഥകളും പുരാണങ്ങളും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയുടെയും മനുഷ്യരുടെയും ഈ അത്ഭുത ലോകത്തെ നേരിൽ കണ്ടറിയാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ആൾക്കൂട്ടം ബലമല്ല, എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കൂട്ടം ഒരു ബലവുമല്ല. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. റിപ്പബ്ലിക് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പ്ലേറ്റോ പറയുന്നു, മെജോറിറ്റി ആർ ഫൂൾസ് എന്ന്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാലും ആദർശപരമായ ഒരു കഴമ്പൊന്നും അതിനില്ല. അതൊക്കെ വെറും കണക്കുകൾ മാത്രം. കണക്കുകൾക്കപ്പുറത്താണ് കാര്യം. കുഞ്ചൻ നമ്പ്യാർ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എലികളൊരായിരം ഉണ്ടെന്നാലും ഒരു പുലിയോട് കലഹിക്കാനാവുമോ എന്ന്. മാത്രമല്ല, ലക്ഷം മനുഷ്യർ കൂടും ദിക്കിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ. ആടുകൾ പറ്റമായും സിംഹം ഒറ്റയ്ക്കും സഞ്ചരിക്കുന്നു. അപ്പോൾ ആൾക്കൂട്ടമല്ല ബലം, അത് ധൈര്യമാണ്. ആത്മധൈര്യം ബുദ്ധിമാന് മാത്രമേ ഉണ്ടാകൂ. അവസരമാകട്ടെ, എപ്പോഴും ബുദ്ധിമാന്റെ പക്ഷം പിടിച്ച് മത്സരിക്കുകയും ചെയ്യും. സൈന്യബലം കുറച്ചേ ഉള്ളൂ എന്നിരിക്കട്ടെ, അത് കണ്ടിട്ട് നിസാരമെന്ന് കരുതുന്നത് ബുദ്ധിയല്ല. ആ സൈന്യം തന്നെ നിൽക്കേണ്ടിടത്ത് നിന്നാൽ വലിയ ബലമാണ്. ആൾബലമല്ല, സ്ഥാനത്തുള്ള നിൽപ്പാണ് ശക്തിയുടെ രഹസ്യം. സുരക്ഷിതമായ കോട്ട, തക്ക സൈന്യബലം, ഇതൊന്നുമില്ലാത്തവരെ പോലും അവരുടെ താവളത്തിൽ ചെന്ന് ആക്രമിച്ച് കീഴടക്കുക എന്നത് വിഷമകരം തന്നെ. എല്ലാ മുൻകരുതലുകളും ഉള്ള ഒന്നായിരിക്കുമല്ലോ ആരുടെയും സങ്കേതം. പാപ്പാന്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ ഇഴഞ്ഞോടുന്നതും വേലേന്തിയ ഭടന്മാരെ കൊമ്പിൽ കോർക്കുന്നതുമായ ഒരു മതഗജം അതിന്റെ കാലുകൾ ചെളിയിൽ പൂഴ്ന്നു പോയാൽ എത്രമാത്രം നിസ്സഹായമായ ഒരവസ്ഥയിലാണ് പെടുക. വെറും നരികൾക്ക് പോലും ആ അവസ്ഥയിൽ അതിനെ കീഴടക്കാനാകും. കൊല്ലാനും പറ്റും. അവനവന്റെ സ്ഥാനം പിഴച്ചു പോയാൽ പിന്നെന്തു ശക്തിയും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ മന്ദർ ദേശ്പാണ്ഡെ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചെരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കാവാലം ശ്രീകുമാർ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Liju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവെച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് BB ഗോപകുമാർ MLA. ED കത്തിൽ FIR പോലുമില്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ട നീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി. ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KSRTCയെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായി യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ P.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൌര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗം

0: 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങും. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
0: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്റോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്റോത്ത്. ജർമ്മൻ ബയോഫിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382-ലും നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Liju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യയുടെ സുഖദ ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ, കെ ജെ യേശുദാസ് ആലപിക്കുന്ന ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരിനേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി പെരുമ്പടവം ശ്രീധരൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: പതിനാറാമത്തെയോ പതിനേഴാമത്തെയോ വയസ്സിലാണ് ഞാൻ ആദ്യമായി ദസ്തേവ്സ്കിയെ വായിക്കുന്നത്. ആ പുസ്തകം ദസ്തേവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ്, കുറ്റവും ശിക്ഷയും എന്ന നോവലായിരുന്നു. അന്ന് പെരുമ്പടവത്തൊന്നും ദസ്തേവ്സ്കിയോ ടോൾസ്റ്റോയിയോ ഒന്നും കിട്ടുന്ന കാലമല്ല. എങ്കിലും ഒരു സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എരന്ന് വാങ്ങിച്ചൊരു പുസ്തകമാണ് വായിക്കാൻ. വായിച്ചു, രാത്രിയും പകലും കൊണ്ട് വായിച്ച് തീർത്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു സമുദ്രകോപം രൂപം കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ എൻ്റെ മനസ്സിളകി മറിഞ്ഞു. എനിക്കതുവരെയുള്ള വായന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി കേശവദേവ, പൊൻകുന്ന് വർക്കി, ലളിതാംബി അന്തർജനം, കാരൂർ തുടങ്ങിയിട്ടുള്ള ആളുകളെ വായിച്ചിട്ടുള്ളൊരു വായനയുടെ സംസ്കാരമാണ് എനിക്കുള്ളത്. അവരൊക്കെ വലിയ മഹാപ്രതിഭകൾ. നമ്മുടെ നാം ജീവിക്കുന്ന കാലത്തെയും മനുഷ്യാനുഭവങ്ങളെയും ജീവിതാവസ്ഥകളെയും ഒക്കെ അവരുടെ കഥകളിലൂടെ ആവിഷ്കരിക്കുകയും ആ ഒരു പരിചയമാണ് സാഹിത്യത്തിൽ എനിക്കുള്ളത്. പക്ഷെ ദസ്തേവ്സ്കിയുടെ ഈ നോവൽ കുറ്റവും ശിക്ഷയും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഇളകി മറിഞ്ഞു. അശക്തനാണ് ഞാൻ, അത് വിവരിച്ച് പറയാൻ അശക്തൻ തന്നെയാണ്. ഞാൻ ആ റെസ്കോൾനിക്കോഫ്, സോനിയ, മർമൽഡാവ് തുടങ്ങിയ കഥാപാത്രങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ രാത്രി സ്വപ്നങ്ങളിൽ അവർ കടന്നു വരാൻ തുടങ്ങി. അവരെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഈ ദസ്തേവ്സ്കി കഥ പുറമേയുള്ള കഥകൾ പറയുകയല്ല, വ്യക്തികളുടെ കഥകൾ പുറമേയുള്ള വ്യക്തികളെയല്ല ആവിഷ്കരിക്കുന്നത്, അവരുടെ ആന്തരിക ലോകങ്ങൾ, അവരുടെ അന്തർലോകങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ റെസ്കോൾനിക്കോഫിൻ്റെ അന്തർലോകം എന്ന് പറയുന്നത്, അയാളൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിരുന്നു. അയാൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വീട്ടുടമയുടെ ഒരു സ്ത്രീയാണ് അവർ. അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അയാൾക്ക് വേണ്ടത്ര പണമില്ല, അസൗകര്യങ്ങളുണ്ട് ജീവിക്കാൻ. അപ്പോൾ ഈ പണം പലിശയ്ക്ക് കൊടുത്ത് കാശ് മേടിച്ച് വെക്കുന്നതൊക്കെ ഇയാൾ കാണാറുണ്ട്. ഒരു ദിവസം ഏതോ ഒരു ഒരു അവിശക്തമായ നിമിഷത്തിൽ അയാൾക്ക് തോന്നുന്നു ഈ അമ്മച്ചിയെ ഒരു മഴ കൊണ്ട് അടിച്ചു കൊല്ലുക. അടിച്ചു കൊന്നു. അടിച്ചു കൊന്ന് പണം എടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശ്യം. പക്ഷേ അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്ത് അയാളുടെ അവരുടെ അനിയത്തി നിൽക്കുന്നുണ്ട്. അനിയത്തി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തെളിവാകും. അയാൾ പോയിട്ട് ആ അനിയത്തിയെയും കൊല്ലുന്നു. ഒരു കൊല നടത്താൻ വിചാരിച്ചയാൾ യാദൃശ്ചികമായി രണ്ട് കൊല ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കൊലപാതകത്തിൻ്റെ അടയാളങ്ങളൊക്കെ തൂത്ത് മാച്ചു കളഞ്ഞിട്ട് ആ മഴ കൊണ്ട് വിറവ് വരെ ഇട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾക്കറിയാം താൻ കൊല ചെയ്തത് താൻ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് ഇയാൾക്ക് അയാളുടെ മനസ്സിങ്ങനെ അയാളോട് കലഹിക്കാൻ തുടങ്ങുന്നു. അയാളൊരു ഭ്രാന്തനെ പോലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അപ്പോഴാണ് വഴിക്ക് വെച്ച് മുൻ പരിചയമുള്ള ഒരു പെൺകുട്ടി സോനിയയെ കാണുന്നു. സോനിയെ കാണുന്നത് സോനിയ മർമൽഡാഫ് എന്ന് പറയുന്ന ഒരു കിഴവൻ്റെ മകളാണ്. അപ്പോൾ അയാളെന്താണ് കുടിച്ച് കുന്തം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഈ അച്ഛൻ. ഒരു ദിവസം കള്ളിഷാപ്പിൻ്റെ മുമ്പിൽ കുടിച്ച് ബോധം കെട്ടി കിടക്കുന്ന അയാളോട് അനുകമ്പ തോന്നിയിട്ട് ഈ ഇയാൾ റെസ്കോൾനിക്കോഫ് എടുത്ത് തോളത്തിട്ടുകൊണ്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നു. കൊണ്ടുപോയാക്കുമ്പോഴത്തേക്ക് അയാളുടെ രണ്ടാം ഭാര്യ ചോദിച്ചു, എന്തിനാ ഇയാൾ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന്, അവിടെയെങ്കിലും കടന്നുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സാരയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാന്ന് തുടങ്ങുമ്പോൾ അപ്പുറത്ത് ജനാലയ്ക്കകത്ത് അപ്പുറത്ത് രണ്ട് കണ്ണുകൾ ഇയാൾ കാണും, ആ പെൺകുട്ടിയുടെ, സോനിയയുടെ. അപ്പം അന്ന് മുതൽ തുടങ്ങുന്ന ഒരു ബന്ധം അവർ വഴിയിൽ വെച്ച് കാണും. വഴിയിൽ വെച്ച് കാണുമ്പോൾ അങ്ങനെ പരിചയമുണ്ടായിട്ട് ഒരു ദിവസം ഇയാൾ ചെയ്ത കുറ്റബോധം, ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള കുറ്റബോധവും പാപബോധവും കൊണ്ട് വീർപ്പ് മുട്ടി ഇയാൾ പൊട്ടിത്തെറിക്കുമെന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ ഈ പെൺകുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അവളോട് ചെന്ന് പറയും, അവളോട് ചെന്ന് കുറ്റസമ്മതം നടത്തും, ഞാനിങ്ങനെ ഒരു കൊലപാതകയാണ്, യാദൃശ്ചികമായിട്ട് അത് ചെയ്യേണ്ടി വന്നു എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുറ്റം ആ നാൽക്കൂട്ട പെരുവഴിയെ പോയി നിന്ന് ലോകത്തോട് ഏറ്റു പറയുക എന്ന് പറയും. അയാൾ ഏറ്റു പറയുകയും ചെയ്യുന്നു, കുറ്റവാളിയായിത്തീരുന്നു. അയാളെ പോലീസ് പിടിക്കുകയും കോടതി വിചാരണയ്ക്ക് ശേഷം അയാളെ സൈബീരിയയിലേക്ക് നാട് കടത്തുകയും ചെയ്തു.
1: സാറേ, ഇപ്പൊ ഈ ഈ പറഞ്ഞ ഓരോ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ദസ്തോവ്സ്കി അദ്ദേഹത്തിന്റെ ഒരു രചനയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട്
0: ആത്മസംഘർഷങ്ങൾ
1: അദ്ദേഹം അനുഭവിക്കുന്ന രീതിയിൽ വായിക്കുന്നവരെയും കൂടെ അതിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിനൊരു
0: അതാണ് ദസ്തോവ്സ്കിയുടെ കഴിവ്.
1: അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് 40-ഓളം വർഷങ്ങളാണ് അദ്ദേഹത്തിന്റെ നിരവധി കൃതികൾ വായിച്ച് അത് ഹൃദയസ്ഥമാക്കിയതിനു ശേഷമാണ് ഒരു സങ്കീർത്തനം പോലെയിലേക്ക് എത്തിയത്. എങ്ങനെയാണ് ഒരു റഷ്യൻ എഴുത്തുകാരൻ അദ്ദേഹത്തെ ഇത്രത്തോളം മനസ്സിലേക്ക് ആവാഹിച്ചത്?
0: 10-40 വർഷത്തെ സുദീർഘമായൊരു വായനയുണ്ട് എനിക്ക് ഈ ദസ്തേവ്സ്കിയെ, അദ്ദേഹത്തിന്റെ നോവലുകൾ, അദ്ദേഹത്തിന്റെ കഥകൾ, അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ ഇതൊരു 10-40 വർഷം നീണ്ട ഒരു വായനയാണ്. ആ വായന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ദസ്തയേവ്സ്കി സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മിഴിവുള്ള ഒരു കഥാപാത്രമാണ് ദസ്തയേവ്സ്കി എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അത്രയ്ക്കും സ്തോഭജനകമായിരുന്നു. അന്തസംഘർഷങ്ങളുടെയും ആത്മവ്യഥകളുടെയും ജീവിതത്തിലെ വലിയ തകർച്ചകളുടെയും വക്കിലൂടെ കടന്നുപോയ ഒരാളാണ് അദ്ദേഹം. ഒരു മനുഷ്യന് ഇത്രയേറെ സങ്കടങ്ങൾ സഹിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തെ കുറിച്ച് വായിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അപ്പം അന്ന് ഒരു ഞാൻ തിരുവനന്തപുരത്ത് വൈകുന്നേരങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോകുന്ന എൻ്റെ എഴുത്തിൽ എൻ്റെ ആത്മീയ ഗുരു എന്ന് ഞാൻ വിചാരിക്കുന്ന കെ സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രൻ സാറാണ് ദസ്തയേവ്സ്കി മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തിയത്. ദസ്തയേവ്സ്കിയുടെ കഥ ഒക്കെ എഴുതി അത് വായിച്ചു. അപ്പം ഞാൻ നടക്കാൻ പോകുമ്പോൾ ഒരു ദിവസം സാറിനോട് ഈ ആശയം പറഞ്ഞു, സാറേ ഞാൻ ഈ ദസ്തയേവ്സ്കിയുടെ ജീവിതം വെച്ചൊരു നോവൽ എഴുതിയാലോ എന്ന് ചോദിച്ചു. അത് നല്ല ഐഡിയ ആണല്ലോ, അത് ചെയ്യണം, ശ്രീധരൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു സന്തോഷത്തോടുകൂടി ആ പ്രചോദനത്തോടുകൂടി ഞാൻ പോയിരുന്നു ഒരു 3-3.5 മാസം കൊണ്ട് ഇത് എഴുതി തീർത്തു. പെട്ടെന്ന് എഴുതി തീർക്കാൻ കഴിയും, പക്ഷെ 10-40 വർഷത്തെ വായനയും പഠനവും ചിന്തയും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. പെട്ടെന്നെന്ന് പറയുമ്പോൾ എഴുതി തീർത്തത് പെട്ടെന്നാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വായിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ നടക്കാൻ പോകാനായിട്ട് വിളിച്ച് ഞങ്ങൾ പൂജപ്പുര മണ്ഡപത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ നടക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാർ ശ്രീധരൻ ഇരിക്കെ എനിക്ക് സ്വല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സങ്കീർത്തനം പോലെ വായിച്ചു, ഇറ്റ് ഇസ് എ ഗ്രേറ്റ് വർക്ക്. അപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. പിന്നെ സാറ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ, എന്തൊരു ഭാഷയാണത്, ഇത്ര ലളിതമായി ഇത്ര ഗഹനമായി ഒരു ഭാഷ സൃഷ്ടിക്കാൻ ശ്രീധരന് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, ഈ ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആൾ എന്ന് എങ്ങനെ എഴുതാൻ തോന്നി കുഞ്ഞെ എന്നൊരു അത്ഭുതത്തോടുകൂടി എന്നോട് നോക്കി. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു, അത് മഹത്തായൊരു നോവലാണത് എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ നടക്കാൻ പോകുന്നു. നടക്കാൻ പോകുമ്പോൾ നെടുനീളെ ആ യാത്രയിൽ സാർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ തിരിഞ്ഞു നിന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിന് എന്തെങ്കിലും ഈ നോവലിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പറ, അത് ഞാൻ തിരുത്താം. അപ്പോൾ സാറിന് ചുണ്ടി വന്നു, ഞാൻ മലയാളത്തിൽ ഒരു മേജർ റൈറ്ററോടാണ് സംസാരിക്കുന്നത്, ആ ഗൗരവത്തിൽ കേൾക്കാമെങ്കിലേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനകത്ത് ഭാഷയെക്കുറിച്ച് ആ കഥാപാത്രങ്ങളെ കഥാപാത്രം ദസ്തയേവ്സ്കി തന്നെയാണുള്ളൂ കൂടുതലും ആവിഷ്കരിക്കുമ്പോഴൊക്കെ ദസ്തയേവ്സ്കിയെ ഇത്രയേറെ അനുഭവിച്ച ശ്രീധരനെക്കുറിച്ച് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ അഭിനന്ദിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം ഈ നോവലിന്.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: മാറിയിട്ടും മാറാത്ത മറയുടെ കറുത്ത ശീലയിൽ ഒരു കീറൽ വെളിച്ചം. റേഡിയോ നാടകം ജാതക കാഴ്ചകൾ.
2: മോന്റെ നാളെന്താ?
3: കാർത്തിക

0: ಓಂ ಹರಿಶ್ರೀ ಗಣಪತಾಯೇ ನಮಃ. ಋಗ್ನಮಸ್ತು ಗುರುಭ್ಯೇ ನಮಃ. കൊല്ലവർഷം 1906 ആണ്ട്, കർക്കിടക മാസം 2-ാം തീയതി, ഇംഗ്ലീഷ് വർഷം 1990 ജൂലൈ 18-ാം തീയതി ബുധനാഴ്ച. ഉദയാൽപരം 13 നാഴിക 39 വിനാഴികയ്ക്ക്, ഇന്ത്യൻ സമയം 11:42 വെളുപ്പിന് കാർത്തിക നക്ഷത്രം. ചതുർത്ഥി പദത്തിൽ കന്നി ലഗ്നം, പുരുഷ ജനനം സിദ്ധാർത്ഥ നാമധേയം. ദേവമേ, ശുദ്ധജാതകമാണ്, താനീ ശുദ്ധം.
1: ഭഗവാനേ,

0: ഒരു തേങ്ങന മഴ. ആ എന്റെ സിദ്ധു, നീ ഇതെവിടേക്ക് പോണേ?
1: ഞാൻ ആ മുകേഷ് മണിക്കരുത്തേക്കട.
2: ഇത് എത്രാമത്തേടാ? നിന്റെ ഒക്കെ ഒരു കാര്യം
1: എന്തൊട്ട് പറയാനാ മോനെ. ജാതകം അത് നമ്മളെ കൊണ്ടേ പോവും. ഈ പണിക്കർക്ക് കൊണ്ട് കൊടുത്ത പൈസ ഉണ്ടായിരുന്നേ, ഇപ്പം എൻ്റെ വണ്ടിയുടെ ലോൺ അടഞ്ഞു തീർന്നേനെ. കോപ്പ്
2: നിനക്ക് അശ്വതീനെ തന്നെ നാഞ്ഞു നോക്കിയാൽ മതിയായിരുന്നേ.
0: അല്ല പിന്നെ
1: ഏ, അതൊക്കെ നിങ്ങളായിട്ട് എന്നെ പറഞ്ഞുണ്ടാക്കിയല്ലടാ ബ്ലഡി ഫുൾസ്. നിങ്ങൾക്കറിയാലോ ചേട്ടന്മാർ രണ്ടാളും അടിച്ചുകൊണ്ട് വന്നതാ. നിങ്ങൾക്കൊക്കെ വേണ്ടി കുപ്പി പൊട്ടിച്ചു എന്നല്ലാതെ നാട്ടുകാർക്ക് അറിഞ്ഞൊരു സദ്യ കൊടുക്കാൻ പറ്റിയിട്ടില്ല മോനെ. പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാടാ വീട്ടിലെൻ്റെ അവസ്ഥ. വീട്ടിൽ വെച്ചെങ്ങാണോ ഒരു ഫോൺ കോൾ വന്നാൽ അമ്മയ്ക്ക് പേടിയാ. ഇനിയിപ്പോൾ ഞാനെങ്ങാനും ശോകമെന്ന് പറഞ്ഞാൽ എമ്മാതിരി കട്ട ശോകമെന്നറിയും.
0: നമ്മുടെ മോൻ്റെ പ്ലാൻ എന്താ? മഴ മാറി.
1: അല്ല നിങ്ങളെങ്ങട്ടാ, എന്നാ പ്രതാപേട്ടൻ്റെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് ഇറങ്ങും, എൻ്റെ വണ്ടി എടുക്കണം.
2: സമയങ്ങളത് കേടാ. ഇതും കൂടി നോക്ക്, ശരിയായില്ലെങ്കിൽ നീ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് കുപ്പി പൊട്ടിക്കാനുള്ള പണി നോക്കണ. വേണേ നമുക്കൊരു വൻ സദ്യ ഒരുക്കി കളയാം.
1: നിനക്ക് തമാശ, എനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. തേങ്ങ ലീവും തീരാറായി. കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ലല്ലോ.
2: ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസാ.

0: നീ എന്തുടറായി നോക്കി പഠിപ്പിക്കണ്, അങ്ങോട്ടടിക്കേ. ആ ബെസ്റ്റ്, നിനക്ക് ആ ബ്ലാക്കിനെ ചാർജ് ചെയ്യായിരുന്നില്ലേ? ഇപ്പൊ എന്റെ ത്രൂ പോയിന്റ് കൂടി നശിപ്പിച്ചു.
1: ഡോണ്ട് വരെ ജോണി ചേട്ടാ, അടുത്തിൽ നമ്മൾ പൊളിക്കൂ, നിങ്ങൾ കളിക്കൂ.
0: ഉവ്വ,
2: ജോണി ചേട്ടാ എന്തായി കളി? ബാക്കി ടീംസ് ഒക്കെ ഇവിടെ.
0: ആ സിദ്ധു, എടാ സുബൈറും വിനോദം കൂടി ഇപ്പാണ്ട് അറിഞ്ഞിട്ടല്ലോ. നീ ഇക്കറ റൗണ്ട് കളിക്കാം. എന്താടാ നിന്റെ പെണ്ണ് കാണല്ലേ, നിന്റെ ലീവ് തീരുമ്പോഴേക്കും ശരിയാവൂ.
2: ആ ഇങ്ങനെയാണേ നമ്മൾ രണ്ടാവണ പോയിട്ട് വരേണ്ടി വരും.
0: അല്ലടാ, കഴിഞ്ഞ ദിവസം നീ ഒരുങ്ങി പോണാണ്ടല്ലോ, എന്തായി?
3: മോൾക്ക് ജാതകത്തിൽ ചെറിയ ദോഷമുണ്ട്, ശുദ്ധജാതകം ചേരുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങളൊന്ന് പോയി നോക്ക്. ബാനു ആ കുറിപ്പൊന്നു എടുത്തേ.
1: അത് മൂഞ്ചി.
2: ആ അത് ശരിയായില്ല ചോണ്ടി ചേട്ടാ.
1: അല്ലടാ സിദ്ധു, നിന്റെ ജാതകം നമുക്കൊന്ന് മാറ്റി വെച്ച പ്രശ്നം തീർന്നില്ലേ?
0: അതൊക്കെ നമുക്ക് ശരിയാക്കാടാ.
1: നീ ഒന്ന് പെണ്ണ് കെട്ടാൻ നിക്കണ്ടടാ, കെട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം തീരും. അനുഭവത്തിന്ന് പറയേ വിളിക്കണം. ഹലോ, എന്താ? ആ ഞാൻ ചത്ത്, നീ വെച്ചിട്ട് പോയേ, ഞാനങ്ങോട് വരാം. വായി നോക്കി നിൽക്കണ കളിക്കടാ.
4: ഹലോ ജോണി ചേട്ടാ, നിങ്ങൾ എന്തായാലും ഗൾഫിലേക്ക് തിരിച്ചു പോണേ?
0: സിദ്ധു കയറി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും കയറൂടാ.
5: ഓം ഹരിശ്രീ
6: ഗണപതായ.
7: മോനെ അതും ചേരില്ലെന്ന പണിക്കര് പറഞ്ഞത്, ഭയങ്കര ദശാസന്ധി അത്രേ.
3: അത് ശരി, ഇപ്പൊ നിങ്ങള് വാടക വീട്ടിലാ? ഗൾഫിലെന്താ ജോലി?

0: ഓഫീസിൽ പോകാറേടാ. ചെക്കനൊക്കെ 8 മണിക്കല്ലേ ഡ്യൂട്ടി ഉള്ളോ? ഒന്ന് മുള്ളിട്ട് പോവാൻ നീ ഒന്നും സമ്മതിക്കില്ല അല്ലേ? ആ സിദ്ധു നീ എണീറ്റാ, രാത്രി 11 മണിക്കല്ലേ എന്റെ ഫ്ലൈറ്റ്.
1: ആ ജോണി ചേട്ടാ, ജോണി ചേട്ടൻ നേരത്തെ എത്തൂല്ലേ?
0: ആടാ ഞാൻ നേരത്തെ എത്തും, നീ കമ്പനിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞോട്ടോ.
1: അതല്ലേലും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: നിന്റെ ഹാൻഡ് ലഗേജിൽ ഒരു ബാർബി ഡോളിനും കൂടി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ? മോൾക്ക് ഇന്നലെ ഒരേ ഒരു വാശി ബാർബി ഡോൾ വേണമെന്ന് പറഞ്ഞ്. ആരതിപ്പോ കാണിച്ചു കൊടുത്തെന്നറിയില്ല. അല്ലെങ്കിൽ അപ്പന്മാരെ അടുത്തില്ലാത്ത മക്കളൊക്കെ ഇങ്ങനെ വാശി പിടിക്കടാ. ഞാൻ അടുത്തുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്ത് അങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും. തൽക്കാലം അപ്പം വരണവരെ അവളോട് ബാർബി ഡോളിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: ജോണി ചേട്ടൻ പോയിട്ട് നേരത്തെ വാ, എൻ്റെ ഹാൻഡ് ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്.
2: ഹലോ, നീ ഒന്ന് ലൈനിൽ കിട്ടാ ഒരു മിനിറ്റ്. എടാ സിദ്ധോ, ആ പാസ്പോർട്ട് ഐ ഡിയും ടിക്കറ്റൊക്കെ എടുത്തില്ലേ?
0: ഡമി ഇതിനാ നീ വരുന്നില്ലേ? ഓ, എൻ്റെ പെണ്ണിന് കുറച്ചെങ്കിലും റെസ്റ്റ് കൊടുക്കടേ.
2: ആ നിങ്ങൾ പോയിട്ടോ. ഓക്കെ, കല്യാണമൊക്കെ അടിച്ചു വിളിച്ചു പോയോ? ഓൾ ദി ബെസ്റ്റ്.
1: അപ്പോൾ ഓക്കെ അളിയാ.
2: ഡാ സിദ്ധോ, വാട്സപ്പിൽ ഉണ്ടാവില്ലേ? അവിടെ എത്തിയ മെസ്സേജ് ഇട്ടോട്ടോ.
1: ആടാ നാട്ടിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ ജോണി ചേട്ടാ? ഹലോ
3: ഹലോ ഹലോ മോനെ, നീ എന്താ ഇന്നലെ വിളിക്കാൻ? ഞാൻ
1: അത് ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായമ്മേ, പിന്നെ ഭയങ്കര തലവേദനയും, ഞാൻ വന്നപാടെ കിടന്നു.
3: എന്നിട്ട് മരുന്ന് കഴിച്ചില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്?
1: ഓ, അതൊന്നും ഉറങ്ങി എണീറ്റപ്പോ റെഡിയായി.
3: ആ പിന്നെ മോനെ, ആ പാലക്കാട് അമ്മ പോയി കണ്ട കുട്ടിയില്ലേ?
1: ഏത്? പാലക്കാട് കുറെ കണ്ടിട്ടുണ്ടല്ലോ.
3: എടാ, രഘുവിന്റെ ഭാര്യയുടെ ബന്ധുവില്ലേ? ഫോട്ടോ കണ്ടിട്ട് നീ കൊള്ളാന്ന് പറഞ്ഞിരുന്നല്ലോ.
1: ആ അതോ, എന്തായി?
3: ആ കുട്ടിയുടെ ജാതവും നിന്റെ ജാതവും തമ്മിൽ നല്ല ചേർച്ചയാ. എന്തുകൊണ്ട് ഉത്തമമാണെന്നാ പണിക്കര് പറഞ്ഞത്.
1: ഇനിയിപ്പോ ദശാസന്ധി വല്ലതും ഉണ്ടോ അതില്?
3: ദശാസന്ധി ഒന്നും ഇല്ല, അമ്മ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
1: ജാതകം മാത്രം ചേർന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വീടിന്റെ സ്ഥിതി, എന്റെ ജോലി, പഠിപ്പ് ഇതൊക്കെ ഒക്കണ്ടേ? ജാതകം ഒക്കുമ്പോ എന്റെ ജോലി ഇഷ്ടപ്പെട്ടില്ല, ജോലിയും മറ്റും ഓക്കെ ആവുമ്പോ വിലങ്ങുതടി പോയ ജാതകവും.
3: ഇതെന്തായാലും ശരിയാവുന്ന അമ്മയ്ക്ക് തോന്നണത്.
1: ആ എന്തായാലും നോക്ക്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം മതി.
0: നീ എന്തുട്രീ ആലോചിച്ചിരിക്കണത്? എയർപോർട്ട് എത്താറായി? സിദ്ധു പെണ്ണ് കാണല്ല റെക്കോർഡിനെങ്കിൽ അത് നിനക്കെന്നെ കിട്ടിയിരുന്നുട്ടാ. എന്തോരം പെൺകുട്ടികളോടാ നീ കണ്ടത്. നിന്റെ ഒരു ജാതകം മണ്ണാങ്കാട്ടിയും കോപ്പും, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ട.
1: കല്യാണത്തിന് മുന്നേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് എനിക്ക് എൻ്റെ ജീവിതം തന്നെ കാട്ടിത്തന്നു. നാള്, ജാതകം, ജോലി, ദശാസന്ധി, പങ്കാളിക്കോ അവരുടെ സ്വപ്നത്തിനോ ഇവിടെ ഒരു വിലയില്ല.
0: ഒക്കെ ശരിയാ ഇവിടെ, നിന്റെ അമ്മേനെ പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ഏതൊരമ്മയ്ക്കും മക്കളുടെ കാര്യത്തിൽ അല്പ സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഈ ജാഗ്രതയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാം നല്ലതിന് തന്നെ. പിന്നെ കല്യാണം അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. നീ കേട്ടിട്ടില്ലേ, മണ്ണും പെണ്ണും അതിനൊക്കെ ഓരോരോ സമയമുണ്ട് മോനെ. പിന്നെ നമ്മുടെ പിള്ളേരോട് പറയണം കല്യാണത്തിൻ്റെ ലൈവ് വീഡിയോ ഇടാം. ആ ഇല്ല വേണ്ട, അതൊക്കെ ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. നീ ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിൽ ശ്രദ്ധിച്ചോ.
4: പിള്ളേരൊന്ന് മാറിന്ന. എടാ വിനോദേ, സമയങ്ങളായ തുടങ്ങടാ. പിള്ളേരെ ഒന്ന് മാറി നിൽക്ക അങ്ങോട്ടെ.
5: അങ്ങനെ വർഷങ്ങളോളം മണ്ണ് നോക്കി നടന്ന ദേ ഇത്രയും ശുദ്ധനായ നമ്മുടെ ഈ ശുദ്ധജാതക്കാരനെ കല്യാണത്തിന്റെ അന്ന് തേച്ചു പോയ ആ കൊച്ചുമങ്ങൾക്ക് ഭാവിയിൽ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും ആശംസിക്കുന്നു. പിന്നൊരു കാര്യം, പ്രേമിക്കുന്നതിന് ഞാൻ ഉതിരൊന്നുമല്ല, പക്ഷെ കാര്യങ്ങൾ ഇത്ര വരെ എത്തിക്കാൻ നിൽക്കരുതെന്ന് പ്രണയിക്കുന്നവരോടും കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികളുടെ മനസ്സറിയണമെന്ന് വീട്ടുകാരോടും അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണേ.
6: അടി തമ്മടിക്കണ

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

0: യഥാ പുരുഷാർത്ഥചതുഷ്ടയത്തെ സാധിപ്പാനായി കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സലനായിരിക്കുന്ന ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ ഹൃദയ കമലകർണിക മധ്യത്തിങ്കലം മാറുവച്ച് നിസ്തുല ഭക്തി പുരസ്സരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ. എങ്കിലോ പണ്ട് യദുവംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരുഗോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുര്യെ പ്രാപിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവസഭയിങ്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ സമയത്തിങ്കൽ കൗരവ ചക്രവർത്തി ദുര്യോധനൻ തന്റെ സഭാവാസികളോടായിക്കൊണ്ട് ഇവണ്ണം പറയൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? ഹേ ഭൂപ ശൃണുദാദരാദുഭഗദോദൂത പൃഥാജന്മനാം മായാമോഹിതമൂഢലോകഗലിത പ്രൗഢി സ ഗോപാലക പ്രത്യുത്ഥാസ്യതി യോസ്യ ദാസ്യതി സമേ ദണ്ഡ്യ സുവർണമിതം ഭാരദ്വാദശകേന ശാസന നിരാകർത്ത ജഗത്യാമിതി. ഹേ ഭൂപ ശൃണുത. അല്ലേ ഭൂപന്മാരെ നിങ്ങൾ ശ്രവിക്കണം. അല്ലേ രാജാക്കന്മാരെ നിങ്ങൾ കേൾക്കണം. ഈ കേൾക്കണം എന്ന് പറയല് പല വിധത്തിലാവാം അല്ലേ. എങ്ങനെയാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ ഇവിടെ വന്നിട്ടുള്ളത്. അത് പറയണുണ്ട്. നിങ്ങളെല്ലാവരും അത് ദയവായി കേൾക്കണേ. ഒരപേക്ഷയായിട്ട് ഇങ്ങനെയാവാം, ഇനി വേറൊരു തരത്തിലാവാം. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയണമെന്നിരിക്കേണ്ട്, അത് പറയുകയും ചെയ്യും. വേണമെങ്കിൽ കേൾക്കാം. ഇനിയിപ്പൊ കേട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പൊ അത് രണ്ടും അല്ലാണ്ട് മൂന്നാമതൊരു മാർഗമുണ്ട്. എന്താ അത്? ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ആദ്യന്തം സശ്രദ്ധം സനിഷ്കരിഷം കേൾക്കണം, കേട്ടോളണം. അഥവാ ആർക്കെങ്കിലും കേൾക്കാൻ ഭാവില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും ഒരു ശാസനയിട്ട്. ഇതാ ദുര്യോധനൻ ഉണ്ടായത്. കേട്ടോളണം. അല്ലേ രാജാക്കന്മാരെ, ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും കേൾക്കണം. ആ മഹാരാജാവിന് അത്ര നിർബന്ധമാണെങ്കിൽ കേൾക്കാം. ഈച്ചയെ കൂടെ കേട്ടിട്ട് ഈച്ചയെ കൂടെ അങ്ങോട്ട് കളഞ്ഞേക്കാം എന്നാണെങ്കിൽ അങ്ങനെ വെറുതെ കേട്ടാ പോരാ. പിന്നെയോ, ആദരാൽ ശൃണുത. ആദരവോടുകൂടി ശ്രവിക്കണം. ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ആദരവോടുകൂടി കേൾക്കണം. അതെങ്ങനെയാ, ഒരാളിരുന്ന് കേൾക്കണ കണ്ട ആദരവോട് കൂടിയിട്ടാണോ അല്ലാണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാ അത് സാധിക്കാന്നാണെങ്കിൽ പറയണ കാര്യം കേട്ടു കഴിഞ്ഞ് ചെയ്യണ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആദരവോട് കൂടിയിട്ടാണോ അല്ലാണ്ടാണോ കേട്ടതെന്ന്. അല്ലേ രാജാക്കന്മാരെ, ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇനി എന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നല്ലേ. ദൂത ഉപഗത. ഒരു ദൂതന്റെ വരവുണ്ട് ഇന്നിവിടേക്ക്. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആഹാ, ഇതാ പത്രക്കേമായിട്ട് കേൾക്കണം കേട്ടോളണം കേൾപ്പിക്കുന്നൊക്കെ. ഒരു ദൂതന്റെ വരവുണ്ട് എന്ന്. ഒരു രാജ്യവും രാജധാനിയൊക്കെ ആവുമ്പോ പതിവുള്ളതല്ലേ അന്യരാജ്യത്തു നിന്ന് ദൂതന്മാർ ഇങ്ങോട്ട് വരാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക, ഇതൊക്കെ പതിവുള്ളതല്ലേ എന്നാണെങ്കിൽ ആരുടെ ദൂതനാ ഇന്നിവിടേക്ക് പറഞ്ഞത് എന്നാ? ആരുടെ ദൂതനാ? പൃഥാജന്മനാം ദൂത. പൃഥാജന്മാക്കളുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ആ പൃഥാജന്മാക്കൾ ഉണ്ടല്ലോ, ആ കുന്തിപുത്രന്മാര്, അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ദുര്യോധനൻ പാണ്ഡവര് എന്ന് പറയില്ല, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല എന്നാ വാദം. അതുകൊണ്ട് തന്നെ അപ്പൊ ഒന്നും കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ചിട്ടുള്ളതേ. ആ കുന്തിപുത്രന്മാരുണ്ടല്ലോ, നാലഞ്ചു കൂറ്റന്മാര്, അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ഇപ്പൊ സംശയിക്കണ്ടാവും, അവരുടെ ദൂതൻ ഇതിനു മുമ്പൂടെ വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാന്നാണെങ്കിൽ ആരാണ് അവരുടെ ദൂതനായിട്ട് ഇന്നിവിടേക്ക് പറഞ്ഞത് എന്നാ? ആരാ? സ ഗോപാലക. ആ ഗോപാലകനുണ്ടല്ലോ, അവനാണ് അവരുടെ ദൂതനായിട്ട് ഇന്നിവിടേക്ക് പറഞ്ഞത്. ആ ഗോപാലകൻ എന്ന് പറഞ്ഞാൽ അവനെ അറിയാതെ കണ്ട് ഇന്നീ ലോകത്ത് വേറെ ആരുമില്ല എന്ന് വേണം പറയാൻ. ആ കൃഷ്ണൻ കൃഷ്ണൻ എന്നൊക്കെ പറയണില്ലേ ഒരു വിദ്വാൻ, ഒരു കള്ളൻ വഷളൻ കൊള്ളരുതാത്തവൻ അവൻ തന്നെ ആ പശുക്കളെ മേച്ച് നടക്കണില്ലേ ഒരു യാദവൻ. അവനെക്കാളും വഷളനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ ശീലം എന്താ അറിയോ? മോഷണ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അന്യഭവനങ്ങളിൽ പോയിട്ട് വെണ്ണയും പാലും ഒക്കെ കട്ട് ഭക്ഷിക്കുക. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല, സാധനം മാറിയേ ഉള്ളൂ. സ്ത്രീകൾ കുളിക്കണോടത്തുനിന്ന് വസ്ത്രങ്ങൾ അപഹരിക്കാന്നായി. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്ത്രീകളെ തന്നെ അപഹരിക്കാന്നായി. ഇങ്ങനെ അവന്റെ കഥകള് പറയാൻ പറ്റാത്തതാ. അത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്വാൻ. ഇപ്പൊ സംശയിക്കണ്ടാവും, ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റിയതാണോ ഈ സഭ? ഏതാ ഈ സഭ? കൗരവസഭ, ഭാരതസഭ, ഇതുപോലെ യോഗ്യമായിട്ടുള്ള ഒരു സഭയിലേക്ക് ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റുമോ എന്നാണെങ്കിൽ പറ്റുന്നുണ്ട് അല്ലേ? കാലത്തിന്റെ വൈഭവം എന്ന് വേണം പറയാൻ. ഭൂരിപക്ഷത്തിനാണല്ലോ ഇപ്പൊ വില. മഹാകേമനായിട്ടുള്ള ഒരാളെ കേമൻ എന്ന് പറയാൻ നാലാളേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് എവിടെയും പോവാനും പറ്റില്ല, ആരും എവിടെയും പറഞ്ഞയക്കില്ല. എന്നാൽ ആറു വഷളനായിട്ടുള്ള ഒരാളുടെ പിന്നില് അനവധി ആൾക്കാര് ജയ് ജയ് പാടാൻ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം, ആരും എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കുകയും ചെയ്യും. ഇപ്പൊ സംശയിക്കണ്ടാവും, അനവധി ആൾക്കാര് പിന്നിൽ കൂടണമെങ്കിൽ അതിനും വേണ്ടേ ചില യോഗ്യത എന്നാണെങ്കിൽ അതിനുള്ള ചില യോഗ്യതയ്ക്ക് അവനുണ്ട്. എന്താ അത്? മായാമോഹിതമൂഢലോകലിത പ്രൗഢി. മായ കൊണ്ട് മോഹിതങ്ങളായിട്ടുള്ള മൂഢലോകങ്ങളാൽ കലിതയായിട്ടുള്ള പ്രൗഢിയോടുകൂടിയവനാണ് കൃഷ്ണൻ. ഇവന് ചില മായാശക്തികളൊക്കെ ഉണ്ട്. ഇവന്റെ മായാശക്തികൾക്ക് അധീനരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളാണ്, ഒരു കഥയില്ലാത്ത ജനങ്ങളാണ് ഇവൻ കേമനാണ് കേമനാണ് എന്നൊക്കെ പറയണത്. മാത്രല്ല, ചിലരിപ്പവൻ ഭഗവാനാണ് ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് നാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാള് വേറില്ല എന്ന് വേണം പറയാൻ. വന്നോട്ടെ പൊക്കോട്ടെ, അതിനിപ്പൊ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ, അല്ലേ സഭാവാസികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല. പിന്നെയോ, ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ, നിങ്ങളാരും അവനെ മാനിക്കരുത്. യോഗ്യന്മാരായിട്ടുള്ള ഭൂമിപാലന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സഭയില് ഒരു പശുപാലൻ വന്ന് എന്ത് ചെയ്യേണ്ടത്? അവനെ അപമാനിച്ച് അങ്ങോട്ട് അയക്കണം. ഇപ്പൊ സംശയിക്കണ്ടാവും, ഒരാൾ വരുമ്പോ മാനിക്കല്ലേ വേണ്ടത്, അപമാനിക്കാണോ എന്നാണെങ്കിൽ ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളാരും അവനെ ആദരിക്കരുത്. ആദരിക്കരുത് എന്നൊക്കെ പറയുമ്പോ പല തരക്കാരും ഉണ്ടാവും സഭയില്, ആദരിക്കണം എന്നുള്ളവരും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും എന്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് യപ്രത്യുത്ഥാസ്യതി അവനെ പ്രത്യുത്ഥാനം ചെയ്താൽ, ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് അവനെ ആദരിക്കാൻ പുറപ്പെട്ടാൽ, സമേദണ്ഡ്യ അവനെ ഞാൻ ശിക്ഷിക്കും.
1: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിന്റെ പൊരുൾ. പാട്ടിന്റെ പൊരുളിൽ ഇന്ന് ഞാൻ ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: മലയാള സിനിമാ ഗാനങ്ങളെ കേവലം ഈണത്തിലൊതുക്കാതെ കവിതയുടെയും ദർശനത്തിന്റെയും തലത്തിലേക്ക് ഉയർത്തിയ വയലാർ രാമവർമ്മയുടെ പ്രതിഭ ഗാനത്തിന്റെ ഓരോ വരിയിലും പ്രകടമാണ്. ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ഞാൻ ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന ഗാനം മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ നിരർത്ഥകതയെ പ്രപഞ്ച പ്രതിഭാസങ്ങളുമായി താരതമ്യം ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു ദാർശനിക കവിതയാണ്. മലയാളിയുടെ മനസ്സിൽ തത്വചിന്തയുടെ ഗഹനമായ ലോകം തുറന്നു തന്ന ഗാനരചയിതാവാണ് വയലാർ രാമവർമ്മ. കേൾക്കാൻ ഇമ്പമുള്ള ഈണങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ അനിവാര്യമായ സത്യങ്ങളെ ലളിതമായ വാക്കുകളിൽ കോർത്തുവെക്കാനുള്ള വയലാറിന്റെ കഴിവ് ഈ ഗാനത്തിൽ ഉടനീളം കാണാം. ഞാൻ ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ, പ്രാകൃത യുഗമുഖഛായകളെ എന്ന വരി മനുഷ്യന്റെ അഹന്തയെ കാലഹരണപ്പെട്ട പ്രാകൃതമായ ഒരു ഭാവമായി മുദ്രകുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഗാനത്തിന്റെ കേന്ദ്രബിന്ദുവായ മനുഷ്യന്റെ അഹങ്കാരത്തെ വയലാർ താരതമ്യം ചെയ്യുന്നത് തീരത്ത് അടിച്ചു തകർന്ന് ഇല്ലാതാകുന്ന തിരമാലകളോടാണ്. തീരത്ത് മത്സരിച്ച് മത്സരിച്ച് മരിക്കും ഈ തിരകളും നിങ്ങളും ഒരുപോലെ എന്നാണ് വരികൾ. മനുഷ്യജീവിതം ഒരു നിരന്തരമായ മത്സരമാണ്. ഇവിടെ ഓരോ വ്യക്തിയും മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്നു. തിരമാലകൾ തീരത്തെ തകർത്തെറിയാൻ മത്സരിക്കുന്നത് പോലെ മനുഷ്യൻ ജീവിതത്തിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാനും സ്ഥാനമാനങ്ങൾ നേടാനും മത്സരിക്കുന്നു. എന്നാൽ ഈ മത്സരത്തിന്റെ എല്ലാം അന്ത്യം തിരക്ക് തീരം പോലെ മരണത്തിൽ മാത്രമാണ്. എത്ര ശക്തിയോടെ മത്സരിച്ചാലും തിര ഒടുവിൽ കടലിൽ അലിഞ്ഞു ചേരുന്നത് പോലെ മനുഷ്യന്റെ അഹങ്കാരവും ഈ ലോകത്തു നിന്ന് നിശേഷം മാഞ്ഞു പോകും. ഈ താരതമ്യം അഹങ്കാരത്തിന്റെ അന്ത്യത്തിലുള്ള ശൂന്യതയെ ഭംഗിയായി വരച്ചു കാട്ടുന്നു. അഹങ്കാരത്തിന്റെ അർത്ഥമില്ലായ്മ സ്ഥാപിക്കാൻ വയലാർ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ബിംബങ്ങളെയാണ് ആയുധമാക്കുന്നത്, സൂര്യനെയും ചന്ദ്രനെയും. ആകാശഗോപുരത്തിന് മുകളിൽ ഉദിച്ചൊരാദിത്യ ബിംബം ഇതാ കടലിൽ മുങ്ങി എന്നതിലൂടെ സൂര്യനെ വയലാർ ഇവിടെ ഒരു മഹാരാജാവിന്റെ, അതായത് പെരുമാളിന്റെ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഉദയത്തോടെ ആകാശമാകുന്ന ഗോപുരത്തിൽ തന്റെ അധികാരം സ്ഥാപിക്കുന്ന സൂര്യൻ തന്റെ കിരണങ്ങളാകുന്ന ആയിരമുറുമികൾ ഊരിവീശി അമ്പരമാകുന്ന കോട്ടയ്ക്ക് മതിൽ കെട്ടി ലോകം കീഴടക്കുന്നു. എത്ര ശക്തമായ, എത്ര പ്രതാപിയായ അധികാരത്തിന്റെ ചിത്രമാണിത്. എന്നാൽ ഈ സാമ്രാജ്യത്വത്തിന്റെ ആയുസ് എത്രയാണ്? പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. 15 നാഴിക ഏകദേശം 6 മണിക്കൂർ എന്ന അളവിലൂടെ വയലാർ നൽകുന്ന ദർശനം അത്യധികം ഗഹനമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയും രാജ്യത്തിന്റെ മുഴുവൻ വെളിച്ചവുമായി വാഴുന്ന സൂര്യന് പോലും തന്റെ അധികാരപീഠത്തിൽ വെറും 6 മണിക്കൂർ മാത്രമേ ഇരിക്കാൻ സാധിക്കൂ. കാലത്തിന്റെ ചക്രം തിരിയുമ്പോൾ ആ മഹാനായ പെരുമാളും കടലിൽ മുങ്ങി അപ്രത്യക്ഷനാകുന്നു. പ്രപഞ്ചത്തിന്റെ ഈ നിയമത്തിന് സൂര്യൻ പോലും കീഴടങ്ങുമ്പോൾ തുച്ഛമായ ആയുസ്സുള്ള മനുഷ്യന്റെ ഞാനെന്ന ഭാവം എത്രമാത്രം വ്യർത്ഥമാണെന്ന് വയലാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡികയിൽ വയലാർ അധികാരത്തിൽ നിന്ന് സൗന്ദര്യത്തിലേയും പ്രലോഭനത്തിലേക്കും ശ്രദ്ധ തിരിക്കുന്നു. ചന്ദ്രനെ ഇവിടെ ഒരു മോഹിനിയായി, ലാവണ്യവതിയായ നർത്തകിയായി ചിത്രീകരിക്കുന്നു. വാഹിനി തടങ്ങളിൽ അർദ്ധനഗ്നാംഗിയായി മോഹിനിയാട്ടമാടും ചന്ദ്രലേഖയെ എന്നാണ് സംബോധന. ചന്ദ്രക്കലയാകുന്ന ഈ മോഹിനി തന്റെ അംഗലാവണ്യത്തിന്റെ അമൃത് നൽകി അഷ്ടദിക്പാലകരെ പോലും മതിമറപ്പിക്കുന്നു. പളുങ്കുമണ്ഡപം പോലുള്ള വാക്കുകൾ ചന്ദ്രന്റെ അമാനുഷികമായ ദിവ്യമായ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൗന്ദര്യവും ആകർഷണീയതയും ഒരുപോലെ പ്രകടമാകുന്ന ഈ നൃത്തം പ്രപഞ്ചത്തെ മുഴുവനും ആകർഷിക്കുന്നു. എന്നാൽ ഈ മാസ്മരിക നൃത്തത്തിനും അധികം ആയുസില്ല. പളുങ്കുമണ്ഡപത്തിൽ നിന്റെ നൃത്തം വെറും 15 നാഴിക മാത്രം. അധികാരത്തെ പോലെ തന്നെ സൗന്ദര്യവും ക്ഷണികമാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിക്കാനുള്ള കഴിവുണ്ടായിട്ടും ചന്ദ്രന്റെ ഈ സൗന്ദര്യ പ്രകടനവും വെറും 6 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. പ്രഭാതമാകുമ്പോൾ ആ നർത്തകി മറയുന്നു. ഞാൻ ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന ഗാനം ഒരു താക്കീതാണ്, ഒപ്പം ഒരു ദാർശനിക പാഠവും. സൂര്യന്റെ അധികാരവും ചന്ദ്രന്റെ സൗന്ദര്യവും പോലും കാലത്തിന്റെ മുന്നിൽ കേവലം 15 നാഴിക മാത്രമായി ചുരുങ്ങുമ്പോൾ മനുഷ്യന്റെ ജാതി, മതം, ധനം, സ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള അഹങ്കാരം എത്രമാത്രം പ്രാകൃതവും അർത്ഥശൂന്യവുമാണെന്ന് വയലാർ തെളിയിക്കുന്നു. Oh, oh, oh, oh, oh.
1: ഗാനാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: മതം, ജാതി, വർഗം, ഗോത്രം എന്നിവയെല്ലാം വേലികളും വിലങ്ങുകളും നിർമ്മിച്ചത് സ്ത്രീയുടെ അളവുകൾക്കനുസരിച്ചാണ്. അത് അവളുടെ ഭദ്രതയ്ക്കാണ് എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലെ വിരോധാഭാസം ഇരുലിംഗത്തിലും പെട്ടവർ കണ്ടില്ലെന്ന് നടിച്ചു. അതൊരാചാരമായി കൃത്യമായി പാലിക്കപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്തുന്നത് ലിംഗാധിപത്യ പ്രവണതയുള്ള പുരുഷൻ അവകാശമായി സ്വയം ഏറ്റെടുത്തു. അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകളും അതിനൊത്താശ ചെയ്തു. അതിലൂടെ നഷ്ടപ്പെട്ടത് ലിംഗസമത്വവും പരസ്പര ബഹുമാനവും തുല്യതയുമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടാതെ പോയി. തൽഫലമായി പെൺമനസ് ലോകത്തെയാകെ ഉരുക്കുവാൻ മാത്രം കഥനാംഗമുള്ള തീച്ചൂളയായി മാറി. അതിൽ സ്വയം എരിഞ്ഞമർന്നു. ഈ സഞ്ചരണത്തിൽ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരുടെ കഥയാണ് മുദ്രിത എന്ന ജിസ ജോസിന്റെ നോവൽ. ഒരു അപസർപ്പക കഥയുടെ താളത്തിലും ഭാവത്തിലുമാണ് നോവൽ തുടങ്ങുന്നത്. മുദ്രിത എന്ന സ്ത്രീയുടെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണ ഘട്ടത്തിൽ നിന്നാണ് കഥ ആരംഭം. ടൂർ ഓപ്പറേറ്ററായ അനിരുദ്ധന്റെ പരാതിയാണ് കേസിന് ആസ്പദം. കേസ് അന്വേഷിക്കുന്നതാകട്ടെ വനിത എന്ന സിവിൽ പോലീസ് ഓഫീസറും. ആ അന്വേഷണമാണ് കഥയിലെ മറ്റ് 9 കഥാപാത്രങ്ങളുമായി വായനക്കാരെ ബന്ധിപ്പിക്കുന്നത്. അതിൽ ഒരാളൊഴിച്ച് മറ്റുള്ളവരെല്ലാം മുദ്രിതയുമായി ഓൺലൈൻ വഴി ബന്ധപ്പെട്ടവരാണ്. അവരെയെല്ലാം മുദ്രിത നയിക്കുന്നത് ഒഡീഷയിലെ പരിചിതമല്ലാത്ത ഭൂവിഭാഗത്തിലേക്കാണ്. അവിടെ അവരെ ആകർഷിക്കുന്ന വ്യവച്ഛേദിച്ചറിയാനാവാത്ത ഏതൊക്കെയോ ഘടകങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. മറ്റാരും നിശ്ചയിക്കാത്ത ഒരു യാത്രാപഥത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. അത് തങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നവമാധ്യമത്തിലൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയവരാണ് അവർ. അവരുടെ യാത്രയ്ക്ക് നിയതമായ ഉദ്ദേശ്യമുണ്ട്. അതൊരു സ്ത്രീപക്ഷ യാത്രയാണ്. അതുകൊണ്ട് തന്നെ അവർ കൊണാർക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതേയില്ല. അതിനവർക്ക് വ്യക്തമായ കാരണവുമുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്നത് തന്നെ ആരാധിച്ചിരുന്ന ചന്ദ്രഭാഗ എന്ന നദിയെ തെല്ലും മനസ്സിലാക്കാതെ പരിത്യജിച്ച സൂര്യന്റെ ക്ഷേത്രമാണ്. അത്രമേൽ പുരുഷാധിപത്യത്തെ നിഷേധിക്കുന്നവരാണവർ. ലെസ്ബോസ് എന്ന സ്ത്രീകളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യാത്ര സംഘടിപ്പിക്കുന്ന മുദ്രിതയുടെ ഭൗതിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രമേണ ആത്മാ അന്വേഷണമായി പരിണമിക്കുന്നു. മുദ്രിത ഓരോ വ്യക്തിയിലും അന്തർലീനമായ മുദ്രിതമാക്കപ്പെട്ട അടക്കാനാവാത്ത 9 സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും മാനസിക സാമൂഹിക ജീവിതത്തിലൂടെയുള്ള അയനമാണ് ഇതിലെ അധ്യായങ്ങൾ. പല കഥാപാത്രങ്ങളുടെയും കുട്ടിക്കാലം മുതലുള്ള ജീവിതം ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട്. അതിലെ ജീവിത നിരീക്ഷണവും അന്തരീക്ഷ പുനഃസൃഷ്ടിയും അനുവാചകരെ തങ്ങളുടെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നാസ വിക്ഷേപിച്ച സ്കൈലാബ് എന്ന ഉപഗ്രഹത്തെക്കുറിച്ചുള്ള പരാമർശം ശ്രദ്ധേയമാണ്. ഭ്രമണപഥം കൈയൊഴിഞ്ഞ സ്കൈലാബ് ഏതു സമയവും എവിടെയും പതിച്ചേക്കാമെന്ന ഭീതി ബാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പല കുട്ടികളുടെയും മനസ്സിനെ അത് ഏറെ മതിച്ചിരുന്നു. സങ്കോചം കൊണ്ട് പുറമേ പറഞ്ഞിരുന്നില്ലെങ്കിലും ഉമാനാരായണിയുടെ കുട്ടിക്കാലത്ത് ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സന്ദർഭത്തിന്റെ വിവരണത്തിലൂടെ ഒരു കാലഘട്ടത്തിന്റെ വൈകാരിക ചരിത്രമാണ് എഴുത്തുകാരി രേഖപ്പെടുത്തുന്നത്. സ്കൈലാബ് പിന്നീട് കൈവളയുടെ രൂപത്തിൽ ഉത്സവ പറമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നോവൽ കാലത്തിന്റെ കണ്ണാടിയായി മാറുന്നു. വെണ്ണില എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ റെയിൽവേയുടെ അന്തരീക്ഷ സൃഷ്ടിയിൽ പുലർത്തുന്ന കൃത്യതയും മറ്റൊരുദാഹരണമായി ചൂണ്ടിക്കാട്ടാം. നിറഞ്ഞ പൂക്കളുടെ ഗന്ധവുമായി കേരളത്തിലേക്ക് വരുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് റെയിൽവേ ജീവിതത്തിന്റെ സജീവമായ ഒരേടാണ്. ഇതുപോലെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും നിരവധി യഥാർത്ഥ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു ഈ നോവൽ. ഒരു കാലഘട്ടത്തിന്റെ ചൂരും നിറവും അടയാളപ്പെടുത്തുന്നതിൽ തികഞ്ഞ ചാതുര്യമാണ് ജിസ ജോസ് മുദ്രിതയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പൂക്കളെക്കുറിച്ച് കേൾക്കാം. ഗ്രാമം എന്നത് ഒരു സങ്കല്പമല്ല, നിത്യനൂതനമായ ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും പുതിയതായിരിക്കുന്നത് ഗ്രാമത്തിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഗ്രാമീണർക്ക് അതറിയാം. കാറ്റും വെളിച്ചവും എല്ലാം പുതിയത്. അതേക്കാൾ എന്നും പുതിയതായിരിക്കുന്നത് പൂക്കളാണ്. വൈവിധ്യമാർന്ന പൂക്കൾ, ഓരോ കാലത്തും ഓരോരോ നിറമുള്ള പൂക്കൾ. പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ കാണുന്ന

പൂക്കളല്ല തോട്ടറമ്പിൽ കാണുന്നത്, കിണറ്റിൻകരയിലെ പൂക്കളല്ല കാട്ടുവീട്ടിലെ പൂക്കൾ. അതുപോലെയാണ് കിളികളുടെ കാര്യവും. വ്യത്യസ്തമാണ് എല്ലാം, വേറെ വേറെ കാഴ്ചകളുടെ കൗതുകങ്ങൾ, കമനീയമായ കൗതുകങ്ങൾ. ഇതിനേക്കാൾ എത്രയോ സമർത്ഥമായ പൂക്കാലമായിരുന്നു പക്ഷേ നമ്മുടെ കുട്ടിക്കാലം. കാക്കപ്പൂവും കോളാമ്പിയും പിച്ചകവും പൂവാങ്കുരുനിലയും കീഴാർനെല്ലികളും നിലനാരകങ്ങളും മുല്ലപ്പൂവും കൈതപ്പൂക്കളും തെച്ചിപ്പൂക്കളും മന്ദാരവും ഒക്കെ ചേർന്ന കുട്ടിക്കാലത്തിന്റെ ധന്യത. പിന്നെയുമുണ്ട് പേരറിയാത്ത പേരിടാത്ത എത്രയോ പൂക്കൾ, ചെറുതും വലുതുമായ എത്രയെത്ര പൂക്കൾ. വേനൽക്കാലം അറിയിച്ച് മരച്ചില്ലകൾ പൂക്കാനൊരുങ്ങും, മേലാപ്പുകളിൽ പൂക്കുട കെട്ടി അതിൽ പാലപ്പൂമണം താഴോട്ടിറങ്ങി വരുന്ന സാന്ധ്യചാരുതകൾ, മാമ്പൂക്കൾ അരുമഗന്ധമുതിർക്കുന്ന കാവടിച്ചില്ലകളായി മാറിയിരുന്ന കാലം. മണം മാത്രമല്ല, നിറങ്ങളും കടം വാങ്ങാൻ കാറ്റ് പൂക്കൾക്ക് മുൻപിൽ കാത്തു നിൽക്കുന്നത് കണ്ടുനിന്നൊരു കാലം.

മൊട്ടച്ചിക്കുന്ന നിറയെ കണ്ണാന്തളിയാണ്. അവയിൽ പോക്കുവയിൽ തട്ടിച്ചു നിറുമ്പോൾ കാണാവുന്ന നീലപരവതാനി കണ്ടുമയങ്ങി വിസ്മയിച്ചു നിൽക്കുമ്പോൾ അനുവാദം ചോദിക്കാതെ മൊട്ടച്ചിക്കുന്നിനുമീതെ കരിമ്പടം പുതയ്ക്കുന്ന സന്ധ്യ പിണങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വെളുത്ത പൂക്കളുടെ സഞ്ചിയുമായി മധുരം പകർന്നു തരാനൊരുങ്ങുന്ന ത്രിസന്ധ്യ പിണങ്ങുന്നതെങ്ങനെ? നിലാവിറ്റ് വീഴുമ്പോൾ ശുഭ്രനീരാളമായി തോന്നും വിധം മൊട്ടച്ചിക്കുന്നിന്റെ മാറ്റുരയ്ക്കുന്ന ഈ സന്ധ്യയോട് എങ്ങനെ പിണങ്ങും, എന്തു പറഞ്ഞു പിണങ്ങും?

വയൽപൂക്കൾ എന്ന് പറയാൻ തന്നെ എന്ത് സൗന്ദര്യമെന്ന് നോക്കൂ. ഒരു വയൽപൂവ് പോലെന്റെ പ്രണയം തളിരിട്ടു നിൽക്കുന്നു നിന്റെ മുന്നിൽ. നീ അത് കാണാതെ പോകരുതൻ പ്രിയേ. പ്രാണനിൽ പൂത്ത കിനാവുകളാണവ എന്ന് കവിവാക്യം. വയൽ ഉള്ളിടത്തെല്ലാം വയൽപൂക്കളുണ്ട്. വെയിലത്തു പാടാത്ത പൂക്കൾ, വയലറ്റ് പൂക്കൾ എങ്ങും പൂക്കളായിരുന്നു, ഇവിടെയും പൂക്കളായിരുന്നു. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലെന്ത്, അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് ചങ്ങമ്പുഴ പാടിയത് ഗ്രാമീണ ഭംഗി വെറും കവിഭാവന മാത്രമൊന്നുമായിരുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ. കൂട്ടായണി മൂടുനിന്ന് മുല്ലപ്പന്തൽ വഴി കമുകറച്ചിറ വരെ നടന്നാൽ തന്നെ കാണാം നൂറായിരം കാട്ടുപൂക്കൾ. തൊടിയിലെങ്ങും തെറ്റിപ്പൂക്കളുണ്ട്, ചുവന്ന തൊടുത്ത തെറ്റിക്കായകളുമുണ്ട്. കഴിക്കാൻ സമ്മതിക്കില്ല, പാമ്പ് സത്തയൂറ്റിയ പഴങ്ങളാണത്രേ. പാമ്പ് പഴങ്ങൾ തിന്നുമോ എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നാത്ത നിഷ്കളങ്കമായ കുട്ടിക്കാലം. കാട്ടുവീട് മുതൽ കമ്പനി മുക്കുവരെ നടന്നാലും പൂക്കളുടെ കെളിയരംഗം കാണാം. കമനീയമായ കാഴ്ചയുടെ സ്വഭാവം ആരുമില്ലാതാക്കിയിരുന്നില്ല. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള കാക്കപ്പൂവുകൾ കൊണ്ട് വർണ്ണാഭമായിരുന്നു ചാങ്ങ പ്രൈമറി സ്കൂൾ. നിറയെ പൂക്കളുണ്ടായിരുന്ന വിശാലമായ മുറ്റം, മരങ്ങളിൽ നിറയെ പൂക്കൾ, മരങ്ങളെ പുണർന്നു നിൽക്കുന്ന വള്ളിച്ചെടികളിലും പൂക്കൾ, എങ്ങും എവിടെയും പൂക്കൾ.

മതിലുകളുള്ള വീടുകൾ നന്നേ കുറവായിരുന്നു അന്ന്. ഹേമനിവാസിനും അരമനയ്ക്കും മതിലുകൾ ഉണ്ടായിരുന്നു. റോഡരികിലെ വീടുകൾ പലതിനും വേലിയായിരുന്നു. വേലിയിൽ പടർത്തിവിട്ടിരുന്ന വള്ളിച്ചെടികൾ പൂകൊണ്ട് നിർമ്മിച്ച വേലിയെന്നേ തോന്നു. പല വീടുകൾക്ക് മുന്നിലും കമാനങ്ങളുണ്ടായിരുന്നു. പിച്ചകം പടർത്തിയ കമാനങ്ങൾ, മഞ്ഞപ്പൂക്കൾ പടർത്തിയ കമാനങ്ങൾ, ചെടികൾക്ക് ഓമനപ്പേരുകളിട്ട് വിളിച്ചുവരുമുണ്ട്. മുല്ലവള്ളിക്ക് വനജോത്സ്ന എന്ന് ശകുന്തള പേരിട്ടതാണോ, അത് മുല്ലയ്ക്ക് വനജോത്സ്ന എന്ന പര്യായമുണ്ടോ, അതറിഞ്ഞുകൂടാ. പേരാണെങ്കിൽ ശകുന്തള കവി തന്നെയാണ്. നിറയെ പൂത്തു നിൽക്കുന്ന പാരിജാതത്തിന് വെളുക്കാച്ചി എന്നായിരുന്നു കുഞ്ഞുലക്ഷ്മി പേരിട്ടിരുന്നത്. അവളുടെ മുറ്റത്തെ റോസാ ചെടികൾക്കും അവൾ ഓരോരോ പേരുകളിട്ടു. പനിനീർ റോസ അവൾക്ക് പിങ്കിയായിരുന്നു. കടും ചുമപ്പ് നിറമുള്ള റോസ അവൾക്ക് രാഖിയായിരുന്നു. കുഞ്ഞുലക്ഷ്മി പൂക്കളെ സ്നേഹിച്ചു. ശകുന്തളയായിരുന്നോ കുഞ്ഞുലക്ഷ്മിയായിരുന്നോ ഏറെ സ്നേഹിച്ചിരുന്നത് എന്നതിൽ മാത്രം എനിക്കിന്നും സംശയമുണ്ട്.

പൂത്താലമേന്തിയിരുന്ന നാട്ടുവഴികളിൽ പലതും താറുരുകി കറുത്തു. വഴിയരികിൽ നിന്ന് തലയുയർത്തി നോക്കാൻ ലില്ലിപ്പൂക്കളും ഭയക്കുന്ന പോലെ ഒരു തുള്ളി തേനുമായി തുളുമ്പുവാൻ നിന്ന തെറ്റിപ്പൂക്കളും മിഴിയടച്ചുവോ. ചെറുകുളത്തിനപ്പുറത്ത് ബസ്സുകാത്തു നിന്ന റോഡരികിൽ പൂത്തുലഞ്ഞു നിന്ന മുരിക്കുമരം ഇന്നില്ല. എള്ളിൻപൂവ് മണക്കും വഴികളിൽ വിരഹം താങ്ങി നടന്ന പ്രണയിനി ഒരു നാൾ ജീവൻ കെട്ടിത്തോക്കിയ പ്ലാശുമരത്തിൻ വേരുകൾ പാതകൾ പണിയും തൊഴിലാളികളുടെ മഴവിൽ പിടഞ്ഞു വീണത് കണ്ടു. കാറ്റിന് സുഗന്ധമുണ്ടായിരുന്ന കാലം, വഴിത്താരകളിൽ പൂവിതളുകൾ കൊഴിഞ്ഞു വീണിരുന്ന കാലം, ഇടവഴികളിൽ മണ്ണടരുകളിൽ ചെറുപൂക്കൾ ചിരിയുതിർത്തു നിന്നിരുന്ന കാലം, ഉറക്കമെണീറ്റ് കൺതുറന്നാൽ നിറഭേദങ്ങളാൽ എങ്ങും പൂക്കൾ മാത്രം കണി കണ്ടിരുന്ന കാലം, എന്റെ സ്വന്തം ബാല്യകാലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പിനാദം. ഞാൻ എന്റെ തെരുവുകളിൽ വച്ച് പൂക്കളെ കണ്ടു. ചിലപ്പോൾ അവർ ബാക്കി വച്ച കവിതയുടെ വരികൾ ഞാൻ മുഴുമിച്ചു. ചിലപ്പോൾ ചേയുടെ ഹൃദയത്തിന്റെ രക്തശോഭയെക്കുറിച്ച് സംസാരിച്ചു. മറ്റു ചിലപ്പോൾ ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള സിംപോസിയത്തെക്കുറിച്ച്, ചൈനയുടെ ആക്രമണത്തെക്കുറിച്ച്, അവൻ നയിച്ച സമരങ്ങളെക്കുറിച്ച്, അവൻ വിളിച്ച മുദ്രാവാക്യങ്ങളെക്കുറിച്ച്. ചിലപ്പോൾ മാത്രം പൂക്കൾ എന്നോട് ചോദിച്ചു, പ്രണയത്തിന്റെ നിറത്തെക്കുറിച്ച് അവൻ നിങ്ങളോട് എന്തു പറഞ്ഞു. നാണത്താൽ ഞാൻ ചുവക്കുമ്പോൾ കൂടുതൽ പൂത്ത് അവ തെരുവുകളെയും കടും ചുവപ്പിച്ചു. പൂക്കളും ഞാനും എന്നൊരു പുസ്തകം എഴുതിയാൽ അതിൽ ആമുഖക്കുറിപ്പായി ഒരു കവിത ഇങ്ങനെ എഴുതി ചേർക്കണമെന്നാണ് ഒരാഗ്രഹം. ആഗ്രഹങ്ങൾ പൂക്കളായി വിരിഞ്ഞാൽ അവ എത്ര കാണും! എനിക്കുറപ്പുണ്ട് അവയായിരിക്കും എണ്ണത്തിൽ കൂടുതൽ. എനിക്കെന്തേ അമ്മ ഇത്രയും ആഗ്രഹങ്ങൾ? ഉത്തരം കിട്ടാതെ അമ്മ ചിരിച്ചു. ചിരിച്ചതൊക്കെയും പൂക്കളായിരുന്നു. പുലരിപ്പൂ പോലെ ചിരിച്ചൊരമ്മ, പൂ പോലെ ഹൃദയമുള്ള ഒരമ്മ.

കോളേജിൽ വച്ചാണ് അപർണ വരച്ച ചിത്രത്തിന് അടിക്കുറിപ്പെഴുതണം. പ്രിൻസിപ്പാലിന്റെ മുറിക്കു മുന്നിലെ വലിയ ചുവരിൽ അവൾ ചിത്രം പതിപ്പിച്ചു. താഴെ ഡെസ്കിന് പുറത്തെ നോട്ടുബുക്കിൽ എത്രയോ അടിക്കുറിപ്പുകൾ. ശതാവരിയുടെ കറുത്ത പൂക്കൾ എന്ന അടിക്കുറിപ്പാണ് ഏറ്റവും മികച്ചതായി ശക്തിസാറ് തിരഞ്ഞെടുത്തത്. എം എന്ന് മാത്രം എഴുതി ഷൂ വരച്ചൊപ്പിട്ട ആൾ ആരാണെന്ന് ക്യാമ്പസിന്റെ കോണുകളിലൊക്കെ അവൾ തിരഞ്ഞു. ശക്തിസാറിന്റെ കൺകോണുകളിൽ മാത്രം ആളെ തിരിച്ചറിഞ്ഞതിന്റെ ശതാവരി പൂത്തുകിടന്നു. അധ്യയനകാലത്തിന്റെ പകുതി എത്തുവോളവും അതൊരു പ്രഹേളികയായി അവളെ പൊതിഞ്ഞു. പിന്നെയൊരു ക്രിസ്തുമസ് അവധിക്ക് ശേഷം അതേ ചുവരിൽ തീപിടിച്ചോടുന്ന പൈക്കളെന്ന അടിക്കുറിപ്പോടെ പ്രത്യക്ഷപ്പെട്ട എമ്മിന്റെ ചിത്രം കാണും വരെ ആ പ്രഹേളികയിൽ അവൾ മുങ്ങി. ചുവരുകളിൽ പിന്നെ ചിത്രങ്ങൾ പരസ്പരം മത്സരിച്ചു. നിറങ്ങൾ വാശി പിടിക്കുകയും പിണങ്ങുകയും ചെയ്തു. ശതാവരി പൂക്കൾ കൊണ്ട് ദേഹം മറച്ച ശകുന്തള, ഭിത്തിയിൽ നിന്നടർന്നു വീണ ഒരു അധ്യയന വർഷത്തിന്റെ അവസാനം വരെ ചിത്രങ്ങൾ ഭിത്തികളിൽ പൂക്കളായി വിരിഞ്ഞു.

തെങ്ങുവിളക്കുളത്തിൽ നീലാമ്പലുകൾ ഉണ്ടായിരുന്നു. നൂറുകണക്കിന് മാനത്തുകണ്ണികൾ നീന്തിത്തുടിക്കുന്ന ചാലുകൾ. മഴയത്ത് ചാലുകൾ നിറയും, വെള്ളം കുളത്തിലേക്കൊഴുകും. മണലാണ് കുളത്തിനു ചുറ്റും, ശരിക്കും കടൽ മണ്ണ്. വെള്ളപ്പരവതാനിക്കും മീതെ താരുണ്യം തീരാത്ത ഉടലുകളുമായി തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ. ഒത്ത നടുക്ക് നീല ജലാശയം. അത്രമേൽ ആമ്പലുകൾ തൊഴുകൈ കൂപ്പി നിൽക്കുന്ന കാഴ്ചയുടെ കമനീയത. തെങ്ങിന് മുകളിൽ നിന്ന് കുളത്തിലേക്ക് ചാടുന്ന കുസൃതി പിടിച്ച കുട്ടികൾ ആമ്പലിന്റെ തണ്ടൊടിക്കും. പൂവുകൾ വിടർത്തി കരയിലേക്ക് എറിയും. വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവ വെൺമണലിൽ ചേതനയേറ്റു കിടക്കും. ആര് പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല. അവർ കുസൃതി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പുണ്ണി മാത്രം കുളത്തിൽ ചാടില്ല. വെളുത്ത മണലിൽ മലർന്നു കിടന്ന് അവൻ മേഘങ്ങളെ നോക്കും. ആകാശത്ത് പൂത്തു നിൽക്കുന്ന ആമ്പൽ പൂവുകളാണ് അവയെന്ന് അവൻ സങ്കൽപ്പിക്കും. ഭൂമിയെ നോക്കി തൊഴുകയുമായി നിൽക്കുന്ന ആകാശപ്പൂക്കൾ. ആരുടേതാവാം ഈ കൂപ്പുകൈകൾ? ആരെ തൊഴുന്നതാവാം? ഭൂമിയിൽ സ്വർഗം പണിയുന്ന മനുഷ്യരെയോ? അതോ ഭൂമിയിലേക്കൊന്നു പോകാൻ അനുവദിച്ചിടണമെന്ന് ചൊന്ന് ദൈവത്തെ തന്നെ തൊഴുന്നതാണോ?

0: പൂക്കളെ കുറിച്ച് എത്ര പാട്ടുകൾ. പൂക്കൾ പനിനീർ പൂക്കൾ, താരും തളിരും മിഴിപൂട്ടി, മുടിപ്പൂക്കൾ വാടിയാലെന്തോമനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്തോമലെ. പൂ കുങ്കുമപ്പൂ, പുലരിപ്പൂ പോലെ ചിരിച്ചും പൂമാനമേ, പൂങ്കാറ്റിനോടും കിളികളോടും പൂക്കാലം വന്നു പൂക്കാലം. പൂമരക്കൊമ്പിൽ പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം മുറ്റത്തെ മുല്ലേ ചൊല്ല് നന്ദ്യാർവട്ട പൂചിരിച്ചു. ചിന്താമരെ താമരപ്പൂവിൽ വാഴും കദളി ചെങ്കതളി വാഴപ്പൂങ്കിളികൾ കർണികാരങ്ങൾ കുന്നത്തെ കൊന്നയ്ക്കും താമര നൂലിനാൽ. ആമ്പൽ പൂവേ പൂവേ, പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ ചെമ്പകപ്പൂമൊട്ടിനുള്ളിൽ വസന്തമന്നു പൂവിരിഞ്ഞില്ല. ഇങ്ങനെ എത്ര എത്ര പാട്ടുകൾ, എത്ര എത്ര പൂവുകൾ. പൂക്കൾ കുട്ടികളെപ്പോലെ നിഷ്കളങ്കരാണ്. അതുകൊണ്ടാവും ഒരു ഉദ്യാനത്തിൽ ഇങ്ങനെ വായിച്ചത്: പൂക്കളും കുട്ടികളും പൂമ്പാറ്റകളുമില്ലാത്ത ലോകം ഒരുപോലെ ശുഷ്കമാണ് എന്ന്.
1: ഒരു പുഷ്പം മാത്രമേ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഗുണമെന്താണ്, ദോഷമെന്താണ് എന്നതൊന്നുമല്ല. പ്രകൃതിയുടെ സ്വച്ഛസുന്ദരമായ ചൈതന്യം ആസ്വദിക്കണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക തന്നെ വേണം. ഇത്രയും മനോഹരമായി ഈ പ്രകൃതിയെ തണുത്ത വെളുപ്പാൻ കാലത്തല്ലാതെ നോക്കിക്കാണാൻ ആവില്ല തന്നെ. പ്രഭാതം, ഇളം കാറ്റ്, സൗമ്യമായ സൂര്യകിരണങ്ങൾ, തിരക്ക് തീരെയില്ലാത്ത തെരുവുകൾ, ഉണർന്ന് ഉന്മേഷത്തോടെ ചിലയ്ക്കാൻ തുടങ്ങുന്ന കിളികൾ, സുഖതസുന്ദരമായ പ്രഭാതം. പ്രഭാതത്തിലാണ് പ്രകൃതി അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടെയും തേജോമയമായിരിക്കുന്നത്. ഒരു പാട്ട് കേൾക്കാം.

ജീവിതം ഒറ്റത്തവണത്തേക്കുള്ള വാഗ്ദാനമാണ്. അതിന് റീടേക്കുകളില്ല. അതുകൊണ്ട് തന്നെ അത് കഴിയുന്നത്ര ആഘോഷിക്കപ്പെടണം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളിൽ പലരും അങ്ങനെയൊന്നുമല്ല ജീവിക്കുന്നത്. പലരും കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്, ജീവിക്കുകയല്ല. ജീവിക്കുകയാണെങ്കിൽ അത് ആഘോഷമാണ്, കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അതിൽ ടെൻഷനും ഉത്കണ്ഠയുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുകയല്ല വേണ്ടത്, ജീവിക്കുകയാണ് വേണ്ടത്. പണമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് കരുതരുത് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പണത്തിനു വേണ്ടി മനുഷ്യൻ ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിന്? അപ്പോൾ പണം പ്രധാനമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ നിലനിൽപ്പ് പണത്തിൽ തന്നെയാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് സന്തോഷമുണ്ടാക്കും. മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുന്ന പണവും ഭീഷണിപ്പെടുത്തി പിരിച്ചുണ്ടാക്കുന്ന പണവും ആനന്ദം നൽകും എന്ന് തോന്നുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണമേ യഥാർത്ഥ ആനന്ദം പകർത്തു നൽകും. ഒരു പാട്ട് കേട്ടാലോ?

അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. അതിനടിസ്ഥാനം പണമെന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും സമ്മതിച്ചു തരണമെന്നില്ല. സുഖദമേ രാത്രിയിൽ ഉപദേശങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നതിനിടയ്ക്ക് പണത്തിന് ഇത്രത്തോളം പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് നെറ്റുചുളിക്കുന്നവരുമുണ്ടാകും. യോജിക്കണമെന്നില്ല, നെറ്റുചുളിച്ചോളൂ. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. വീട് ചോരാതിരിക്കണമെങ്കിൽ, കുട്ടിയെ ഡോക്ടറെ കാണിക്കണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം വേണം. ചോരാത്ത കൂര സന്തോഷമുണ്ടാക്കും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സന്തോഷമുണ്ടാക്കും. കുട്ടികൾ നന്നായി പഠിക്കുന്നതും പട്ടിണിയില്ലായ്മയും സന്തോഷമുണ്ടാക്കും. ദാരിദ്ര്യം സന്തോഷമുണ്ടാക്കുമെന്ന് നിങ്ങളെ ആരെങ്കിലും ഉപദേശിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചൂഷകരായിരിക്കും എന്ന് മറന്നുപോകരുത്. കാരണം ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് മാത്രമേ മറ്റൊരു ന്യൂനപക്ഷത്തിന് ജീവിതത്തിൻ്റെ കൊട്ടാരങ്ങൾ പണിയാനാവും. അതാണ് സത്യം. ഒരു പാട്ട് കേട്ടാലോ?

അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ കൂടുതലും. അവർ വെളുപ്പിനെ ഉണരുന്നു, പ്രകൃതിയെ അതിൻ്റെ നിറഞ്ഞ ചൈതന്യത്തിൽ കണി കാണുന്നു, ഉന്മേഷത്തോടെ ജോലി ചെയ്യുന്നു. അവർ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നില്ല, മെയ്യും മനസ്സും ഒരുക്കി ജോലി ചെയ്യും. നുള്ളിപ്പെറുക്കി നുള്ളിപ്പെറുക്കി സമ്പാദിക്കും. വീട് വെക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, അല്ലാതെ ധൂർത്ത സ്വപ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നവരെ പിരിച്ചു ജീവിക്കുന്ന പരാതങ്ങൾ എവിടെയുമുണ്ട്. അവരുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അവർക്ക് അധ്വാനിക്കാൻ വയ്യ. അധ്വാനിക്കുന്ന മറ്റുള്ളവരെ ചൂഷണം ചെയ്താലേ അവരുടെ ധൂർത്ത ജീവിതത്തിന് തികയുകയുള്ളൂ. സ്വന്തം അധ്വാനത്തിൻ്റെ വിഹിതങ്ങൾ ഒരുമിച്ച് ചേർത്ത് സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. അത് അന്തസ്സുള്ള കാര്യമാണ്. അല്ലാതെ വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

ഫേസ്ബുക്കിലും വാട്സാപ്പിലും നൂറുകണക്കിന് സുഹൃത്തുക്കളുള്ളവരാണ് നമ്മളിൽ മിക്കവരും. ഈ വെർച്വൽ സൗഹൃദം കൂടാതെ യഥാർത്ഥ ജീവിതത്തിൽ എത്ര സുഹൃത്തുക്കൾ ആത്മമിത്രങ്ങളായി ഉണ്ട് എന്നതാണ് ചോദ്യം. ആഴത്തിൽ വേരുള്ള സൗഹൃദങ്ങൾ കുറഞ്ഞു വരികയും സാമൂഹിക മാധ്യമത്തിൽ 9-10 K എത്തിയ സൗഹൃദവുമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അതിലെന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിച്ചുകൊണ്ട് പുറമേ ആക്രമണം നടത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഇടം സാമൂഹിക മാധ്യമം തന്നെയാണ്. പുരോഗമന ആശയങ്ങൾക്ക് പഞ്ഞമില്ല, എന്തുമെഴുതാം. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അങ്ങനെ എന്തുമെഴുതാം. വായനക്കാരുടെ മുമ്പിൽ വലിയ വിപ്ലവകാരിയുമാകാം. യഥാർത്ഥ ജീവിതത്തിൽ പക്ഷേ ഭാര്യയെ വീട്ടിന് പുറത്തിറക്കാത്ത ആളായിരിക്കും. എല്ലാ സുഖഭോഗങ്ങളോടെ അങ്ങേയറ്റം സ്വാർത്ഥമായി ജീവിക്കുന്ന ആളുമായിരിക്കും. പക്ഷേ ആരാധകർക്ക് ഒരു കുറവുമുണ്ടാവില്ല. ഒരു പാട്ട് കേട്ടാലോ?

ആനന്ദപൂർണമായ ജീവിതത്തിനുള്ള സ്രോതസ്സുകൾ നമ്മുടെ ഉള്ളിലും നമുക്ക് ചുറ്റിലുമുണ്ടെങ്കിലും പലരും അത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് സത്യം. പിന്നെ അതൊക്കെ കണ്ടെത്താനായാലും മറ്റുള്ളവർ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്നതാണ് മറ്റൊരു കാര്യം. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ജീവിക്കാൻ സമ്മതിക്കില്ല, കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ജീവിച്ചു പോകാം. പക്ഷെ അനീതി കണ്ടാൽ പ്രതികരിച്ചു പോകുമെങ്കിൽ, കയ്യൂക്കും അധികാരവുമുള്ളവർ ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കുകയില്ല തന്നെ. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൻ്റെ കിരീടവും ചെങ്കോലും നഷ്ടമായേക്കാം. അല്ലാതെ വിധേയത്വവും കീഴടങ്ങലുമാണ് കൈമുതലായുള്ളതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും സിംഹാസനത്തിൽ അവരോധിതനായിരിക്കുകയും ചെയ്യും. ഇതൊക്കെ ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്, സ്വയം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

നമ്മൾ പറഞ്ഞു വന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കിരീടം എന്ന ചലച്ചിത്രം. അത് പൂർണ്ണമായും ഒരു ലോഹിതദാസ് ചിത്രമാണ്. നമ്മുടെ അച്ഛനെ പട്ടിയെ തല്ലുന്നതുപോലെ തല്ലി തകർക്കുന്നത് കണ്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കണമായിരുന്നു എന്ന് സേതുമാധവൻ ചോദിക്കുന്നു. നോക്കി നിൽക്കണമായിരുന്നു, നിന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ നീ കയ്യും കെട്ടി നോക്കി നിൽക്കണമായിരുന്നു എന്ന് പറയുന്ന സമൂഹം ഇവിടെ ഉണ്ട് എന്ന് മറന്നുപോകരുത്. പ്രതികരിക്കരുത്, ഇവിടെ പലതും നടക്കും. നീ കാണരുത്, കേൾക്കരുത്, മിണ്ടരുത് എന്ന് പറയുന്നൊരു സമൂഹം ഇവിടെ ഉണ്ട്. എനിക്കെതിരെ പ്രതികരിച്ചാൽ അവസാനിക്കുന്നത് നിന്റെ ജീവിതം തന്നെയാണ് എന്ന് പറയുന്നവർ. ഫാസിസം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും അതുതന്നെയല്ലേ? ഞാനെന്തും ചെയ്യും, നീ ആരാ അത് ചോദിക്കാനെന്നോ, നീ ആരാ എന്നെ നിയമം പഠിപ്പിക്കാനെന്നോ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നോ ഒക്കെ എവിടെ നിന്നെങ്കിലും നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഓർക്കുക, അവിടെ ഫാസിസം പല്ലിളിച്ചു നിൽക്കുന്നുണ്ട്.

സന്തോഷത്തിനും ഉല്ലാസത്തിനുമുള്ള അവസരങ്ങൾ മനസ്സിലാക്കാതെ കുറേ വർഷങ്ങൾ വെറുതെ കഴിച്ചുകൂട്ടി മണ്ണിലേക്ക് മടങ്ങുന്നവരാണ് ഭൂരിപക്ഷം പേരും. ആഹ്ലാദത്തിനുള്ള അടിസ്ഥാന വസ്തുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. സത്യത്തിൽ സന്തോഷമെന്നത് കണ്ടെത്തേണ്ടതായ ഒന്നല്ല, അത് സ്വയം സാക്ഷാത്കരിക്കപ്പെടേണ്ടതായ ഒരവസ്ഥയാണ്. ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളവും വിശക്കുമ്പോൾ കഴിക്കുന്ന ആഹാരവും നമുക്ക് പകർന്നു തരുന്നത് സന്തോഷമാണ്, സംതൃപ്തിയാണ്. സ്വാഭാവികമായ രീതികളിൽ മനുഷ്യർ ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ എവിടെ നിന്നൊക്കെയോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. കോഴിക്കട നടത്തിയിരുന്ന ആൾ അതൊക്കെ പൂട്ടി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അതെന്തേ അങ്ങനെ? അയാളൊരു പാവമായിരുന്നല്ലോ. പാവമൊക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ടെന്ത്? പിന്നെന്താണ് സംഭവിച്ചത്? ഈ ചോദ്യങ്ങളൊക്കെ ഇതേ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ചുറ്റുപാട് നിന്ന് നിത്യേന കേൾക്കുന്നു. അതേക്കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

കോഴിക്കടക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായും സാധാരണമായും ജീവിതം നയിച്ചു വരികയായിരുന്നു. ലോണെടുത്ത് കോഴിക്കട തുടങ്ങി. ഒരുവിധം പച്ചപിടിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഒരു പിരിവ് പ്രശ്നം ഉടലെടുത്തത്. 5000 രൂപ പിരിവ് വേണം. 500 1000 തരാം. 5000 ഒന്നും ചോദിക്കില്ലേ സാറേ. 2 മാസത്തെ ലോൺ അടച്ചിട്ടില്ല, കുട്ടികളുടെ ഫീസ് അടച്ചിട്ടില്ല. അതൊക്കെ നിന്റെ കാര്യം. 5000 രൂപ തരാത്ത വർഷം നീ ഇവിടെ കട നടത്തൂല. ഭീഷണിക്ക് വഴങ്ങിയാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും 5000 രൂപ കടം മേടിച്ചെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോഴും പ്രതി കോഴിക്കടക്കാരൻ തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ പലരും ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എങ്ങനെയെങ്കിലും അതങ്ങ് കൊടുത്തുകൂടായിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന്. ശരിയാണ്, ആരോ പറഞ്ഞത് വളരെ ശരിയാണ്. ജീവിക്കാൻ സമ്മതിക്കില്ല. ജീവിക്കണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം, വിട്ടുവീഴ്ചകൾ ചെയ്യണം. അങ്ങനെയാണോ ജീവിതം? അറിഞ്ഞുകൂടാ. ഒരു നിശ്ചയമില്ലേ ഒന്നിനും. വരും ഓരോ ദശ വന്ന പോലെ. ഒരു പാട്ട് കേട്ടാലോ?

സർക്കാർ ഓഫീസിലോ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലോ ജോലിയുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളൊരു സേവകനാണ്, പൊതുജനസേവകൻ. നിങ്ങൾ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ഓഫീസിൽ പോകാറുണ്ടോ? കൃത്യനിഷ്ഠ പാലിക്കാറുണ്ടോ? സ്വയം ആലോചിച്ചു നോക്കേണ്ടതായ ഒരു കാര്യമാണ്. ഓഫീസിൽ താമസിച്ചെത്തുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു സ്വാർത്ഥതയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കഴിവില്ലാത്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം കൃത്യമായി ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനറിയില്ലെന്ന്. അതുകൊണ്ടല്ലേ നിങ്ങൾ താമസിച്ചെത്തുന്നത്? നിത്യമായി ചില കോളേജ് അധ്യാപകരുണ്ട്, പഠിപ്പിക്കാൻ വരികയേയില്ല. കുട്ടികൾ വന്ന് ഉച്ചവരെ ഇരുന്നിട്ട് തിരികെ പോകും. ദിവസേന ബസ് ടിക്കറ്റ് എടുത്താണ് വരുന്നത്, ഒരു ഉപയോഗവുമില്ലാതെ. ക്ലാസ് ഇല്ലാത്ത എത്ര കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയുമോ? ലക്ഷങ്ങളാണ് അധ്യാപകരുടെ ശമ്പളം. എന്നാൽ ക്ലാസ് ഉള്ള കോളേജുകളും എത്രയോ ഉണ്ടെന്നറിയുമോ? അവരും അധ്യാപകരാണ്. എവിടെയാണ് ഇതിനുള്ള വ്യത്യാസം? അറിഞ്ഞുകൂടെ തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

0: വരുമോ?
1: സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.